നഗരത്തിലെ വലിയ ലൈറ്റുകൾക്കിടയിലൂടെ പറന്നുപോയ ഒരു മിന്നാമനങ്ങനോട് തെരുവ് വിളക്ക് ചോദിച്ചു, ഇത്രയും വലിയ പ്രകാശമുള്ളപ്പോൾ നിന്റെ ഈ ചെറിയ വെളിച്ചം കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? മിന്നാമനങ്ങ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നിങ്ങളുടെ വെളിച്ചം കറണ്ട് പോയാൽ അണയും, പക്ഷേ എൻ്റെ വെളിച്ചം എൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്, അതെപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെ കാണും. മറ്റുള്ളവരുടെ തിളക്കം കണ്ട് നമ്മൾ ഒരിക്കലും സ്വയം ചെറുതാകേണ്ടതില്ല. നമ്മുടെ ഉള്ളിലെ കഴിവ് അത് നമ്മുടേത് മാത്രമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 7, കൊല്ലവർഷം 1201 മിഥുനം 23, ചൊവ്വാഴ്ച. ഇന്ന് അന്താരാഷ്ട്ര സമാധാന സ്നേഹദിനം. ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കിടയിൽ സമാധാനവും സ്നേഹവും പരസ്പര ബഹുമാനവും വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് അന്താരാഷ്ട്ര സമാധാന സ്നേഹദിനം. ജാതി, മതം, ഭാഷ, സംസ്കാരം എന്നിവയുടെ വേർതിരിവുകൾ മറന്ന് എല്ലാവരും ഒരേ മനുഷ്യകുടുംബത്തിന്റെ ഭാഗമാണെന്ന സന്ദേശമാണ് ഈ ദിനം മുന്നോട്ട് വെക്കുന്നത്. ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ ശക്തി ആയുധങ്ങളല്ല, മറിച്ച് പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സിലാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
3: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
4: മോർണിംഗ് മോജോ.

0: மார்னிங் மோஜோ.
1: குட் மார்னிங், வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே அனாமிகா. இன்னொரு புதிய திவசமான ஃப்ரெஷ் மோர்னிங் ஆனே. രാവിലത്തെ ഈ ഒരു മോർണിംഗ് വൈബ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ സ്പെഷ്യലാണ്. സാധാരണ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് ഭയങ്കര തിരക്കുകളിലേക്കും ഓട്ടോ പാച്ചിലേക്കും ഒക്കെയാണ്. ജോലിക്ക് പോകണം, പഠിക്കാൻ പോകണം, അങ്ങനെ എപ്പോഴും വല്ലാത്തൊരു റഷാണ് നമ്മുടെ ലൈഫിൽ. ഇതിനിടയിൽ കുറച്ച് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വരുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ഓട്ടമെല്ലാം നമ്മൾ എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് കുറച്ച് മനസമാധാനവും സ്നേഹവുമാണല്ലേ. യെസ്, അതാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് ഇന്റർനാഷണൽ പീസ് ആൻഡ് ലവ് ഡേ ആണ് കേട്ടോ. ഈ പീസ് ആൻഡ് ലവ് എന്ന് കേൾക്കുമ്പോൾ വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള മനസമാധാനമോ അല്ലെങ്കിൽ വേൾഡ് പീസ് ഒന്നുമല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്ന സ്നേഹമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഫാമിലിയോട് പറയുന്ന സ്നേഹം നിറഞ്ഞ ഒരു ഗുഡ് മോർണിംഗ്, വഴിയിൽ വെച്ച് കാണുന്ന ആർക്കെങ്കിലും നൽകുന്ന ചെറിയൊരു സ്മൈൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ഹെൽപ്പ്, പിണങ്ങി നിൽക്കുന്നവരോട് അങ്ങോട്ട് പോയി സംസാരിക്കാനായിട്ട് കാണിക്കുന്ന ആ ഒരു വലിയ മനസ്സ്, ഇതൊക്കെയാണ് യഥാർത്ഥ പീസ് ആൻഡ് ലവ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ദിവസം മോർണിംഗ് മോജോയുടെ എല്ലാ ലിസണേഴ്സിനും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ട്യൂസ്ഡേ വിഷയമാണ്. ഞാനിപ്പോൾ ഈ സ്നേഹത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. നമ്മുടെ മലയാള സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സമാധാനവും സന്തോഷവും നൽകുന്ന ഒരുപാട് പാട്ടുകൾ നമുക്കുണ്ട്. അത്തരത്തിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, പവിത്രം എന്ന സിനിമയിലെ ശ്രീരാഗമോ എന്ന് തുടങ്ങുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ട്. നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ്. ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് അൻവി കുറുപ്പാണ്, അതുപോലെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ശരത്താണ്. സോ മനസ്സിലേക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും സ്നേഹവും നിറയ്ക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേട്ടുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് മീ ആർ ജെ അനാമിക.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
7: ബിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
11: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
10: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: மார்னிங் போஜோ.
1: All you need is love. But a little chocolate now and then doesn't hurt. അമേരിക്കൻ കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള കോട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്നേഹം തന്നെയാണല്ലേ. നമുക്ക് എല്ലാവർക്കും സ്നേഹം വേണം. പക്ഷേ ആ ഒരു സ്നേഹത്തിൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ ഇത്തിരി മധുരം കൂടി ഉണ്ടെങ്കിലോ ആ ഒരു സ്വീറ്റ്നെസ് നമ്മുടെ ദിവസം കുറച്ചുകൂടി കളർഫുൾ ആക്കുന്ന ഒന്നാണ്. സ്നേഹം പോലെ തന്നെ നമ്മെ എപ്പോഴും ഹാപ്പി ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ലോകത്തുണ്ട്. അതിലൊന്നാണ് ഞാനീ പറഞ്ഞ മധുരം. കുട്ടിക്കാലത്തുണ്ടല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ വാശി പിടിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയായിരിക്കും. അച്ഛൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഗസ്റ്റ് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഭയങ്കര ആകാംക്ഷയോടുകൂടി അവരുടെ കയ്യിലേക്ക് നോക്കാറുണ്ട്. അവർ നമുക്കായിട്ട് എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ട് ആ ഒരു ചെറിയ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അത് വേറെ ലെവൽ തന്നെയാണ്. ഇനി വലുതായപ്പോഴോ വല്ലാതെ സങ്കടം വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തിരയുന്നത് ഈ ഒരു മധുരത്തെയാണ്. എന്തിനെക്കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത് എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. യെസ്, ചോക്ലേറ്റ്. ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ കൂടിയാണ് കേട്ടോ. ഈ ചോക്ലേറ്റും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്പെഷ്യലാണ്. വെറും ഒരു മധുരം എന്നതിലുപരി അതൊരു ഫീലിംഗ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പണ്ട് കാലത്ത് രാജാക്കന്മാർക്ക് മാത്രം കിട്ടിയിരുന്ന ഒരു ലക്ഷറി ഐറ്റം ആയിരുന്നു ഇത്. ഈ കൊക്കോ കുരുവിൽ നിന്ന് തുടങ്ങി പല രൂപത്തിലും ഭാവത്തിലും ഇന്നത് നമ്മുടെ കയ്യിൽ എത്തി നിൽക്കുന്നുണ്ട്. കുറച്ച് കയ്പുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, മിൽക്ക് ചോക്ലേറ്റ് ഫാൻസ് ഉണ്ട്, അതുപോലെ നട്സൊക്കെ ഇട്ട ക്രഞ്ചി ചോക്ലേറ്റുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. ഏത് ടൈപ്പ് ആണെങ്കിലും ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലൊരു ഹാപ്പി ഹോർമോൺ റിലീസ് ആകും എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ടെൻഷനൊക്കെ മാറി നമ്മൾ പെട്ടെന്ന് ഭയങ്കര ചില്ലാവുന്നത്. പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള വേറൊരു ചോയ്സ് ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ കൂട്ടുകാർ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പിണക്കം മാറ്റാനായിട്ടും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുന്ന സമയത്ത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ നമ്മുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഈ ഒരു മധുരം തന്നെയാണ്. സോ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കൊരു ചെറിയ ചോക്ലേറ്റ് കൊടുത്ത് ഒന്ന് സർപ്രൈസ് ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. എന്തായാലും ചോക്ലേറ്റ് ഡേയുടെ സ്വീറ്റ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇനിയൊരു പാട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. ഈ ചോക്ലേറ്റിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് എന്ന മൂവിയിലെ ഒരു തകർപ്പൻ ട്രാക്ക് കേൾക്കാം. കൂടെയുള്ളത് RJ അനാമിക.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. സന്ദർശനവേളയിൽ നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. ഒരു റിപ്പോർട്ട്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്ന് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ സന്ദീപ് ചക്രവർത്തി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് കരാറുകളുടെ ലക്ഷ്യം. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക സമുദ്ര മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയ്ക്കാണ് സന്ദർശനം ഊന്നൽ നൽകുന്നതെന്ന് ശ്രീ സന്ദീപ് ചക്രവർത്തി അറിയിച്ചു. സുപ്രധാനമായ 5 മേഖലകളിലെ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയും ഇന്തോനേഷ്യയും ഏറ്റവും അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ഇന്ത്യയുടെ നിക്കോബാർ ദ്വീപുകൾ ഇന്തോനേഷ്യയിലെ ആചേ പ്രവിശ്യയിൽ നിന്ന് വെറും 160 കിലോമീറ്റർ അകലെയാണുള്ളതെന്നും ഇത് ഇൻഡോ പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങളുടെയും സമുദ്ര അധിഷ്ഠിത ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സന്ദർശനത്തിന്റെ 2ാം പദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലന്റ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലന്റ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏകദേശം 30 കോടി ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഊർജ്ജം പകരാൻ സഹകരണ മന്ത്രാലയത്തിന് സാധിച്ചതായി കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടന്ന സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സഹകരണ വ്യവസ്ഥയെ ആധുനികവും സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും മത്സരക്ഷമതയുള്ളതുമായി മാറ്റാൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ ദേശീയ റാങ്കിംഗ് ചട്ടക്കൂട് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈനിലെത്തി. ഖത്തർ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ബഹ്റൈനിലെത്തിയത്. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുമായി കേന്ദ്രമന്ത്രി മനാമയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്ന ബഹ്റൈൻ സർക്കാരിന് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരുന്ന മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്വേകൾ, ഇന്റർമോഡൽ സ്റ്റേഷനുകൾ, വഴിയോര സൌകര്യങ്ങൾ എന്നിവയുടെ പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. നാഷണൽ ഹൈവേസ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗത്തിലാണ് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തിയത്. ഭാവി സജ്ജവും സംയോജിതവുമായ ഒരു ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഈ സംരംഭങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് യോഗത്തിൽ ശ്രീ ഗഡ്കരി വ്യക്തമാക്കി. അയോധ്യ ശ്രീ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി കൃഷ്ണമോഹനെ നിയമിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ഇന്നലെ ചേർന്ന ട്രസ്റ്റ് യോഗം സ്വീകരിച്ചു. സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവച്ചത്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
3: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. रेलवे हमेशा लो इनकम और मिडिल क्लास फैमिलीज की सवारी है, इसलिए बहुत ध्यान दिया गया है कि अफोर्डेबल सर्विसेज ज्यादा से ज्यादा बढ़े.
1: ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല ഇന്ന് കൊച്ചിയിൽ നടക്കും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയംപര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 ദിവസത്തെ യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്ത്യ ഈ വർഷത്തെ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം നടക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. ഭരണരംഗത്തെ വനിതാ പങ്കാളിത്തത്തിലൂടെയും നേതൃത്വത്തിലൂടെയും കൂടുതൽ കരുത്തുറ്റ ഒരു ബ്രിക്സ് സഖ്യം രൂപീകരിക്കുക, സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് 4 മേഖലകൾ. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗം നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിന് കീഴിലാണ് ചർച്ചകൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91-ാം മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയ ഗോൾ നേടിയത്. ഇതോടെ പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. മറ്റൊരു പ്രീ ക്വാർട്ടറിൽ US ബെൽജിയത്തെ നേരിടുകയാണ്. ബെൽജിയം ഇപ്പോൾ 4-1 മുന്നിലാണ്. ഇന്ന് രാത്രി 9:30 നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. വിംബിൾഡൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ യാനിക് സിന്നർ ഇന്ന് ജർമ്മനിയുടെ ജാൻ ലെനാർഡ് സ്റ്റഫിനെ നേരിടും. മറ്റൊരു ക്വാർട്ടറിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഓഗർ അലിയാസെമിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. അഞ്ചിടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
4: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യെസ്, എങ്ങനെ പുതിയ മുഖം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ജൂലൈ മാസം എന്ന് പറയുന്നത് മഴ സീസൺ ആണല്ലേ. നല്ല ചൂടുള്ള കോഫിയൊക്കെ കുടിച്ച് നല്ല തണുത്ത കാറ്റും മഴയും ഒക്കെ ആസ്വദിക്കാനായിട്ട് നല്ല രസമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ രസമാണ് എന്ന് തന്നെ പറയാം. പക്ഷേ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത രണ്ട് ദിവസം കൂടി ശക്തമായിട്ടുള്ള മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് നിലവിലുണ്ടാകും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ചിലയിടങ്ങളിൽ ശക്തമായിട്ടുള്ള കാറ്റ് വീശാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളം അതുപോലെ ലക്ഷദ്വീപ് തീരങ്ങളിലെ യാതൊരു കാരണവശാലും ഫിഷിങ്ങിന് പോകാനായിട്ട് പാടില്ല എന്നൊരു കർശന നിർദ്ദേശം കൂടി എത്തിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തീരപ്രദേശങ്ങളിൽ ഏകദേശം 3.6 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ വരാനായിട്ടും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുകൊണ്ട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴയത്ത് യാത്ര ചെയ്യുന്നവരും തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും കൃത്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റ് ആയിരിക്കാണ് പുതിയ തീരങ്ങൾ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிகா. மார்னிங் மோஜோ இனி எஜுகேஷன் ரிலேட்டட் ஆயிட்டுள்ள குறச்சதிகம் அப்டேட்டுகൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ കാലിക്കറ്റ് സർവകലാശാല സെന്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഓഗസ്റ്റ് സെക്ഷനിലെ ഓൺലൈൻ ബിരുദ ബിരുദാനന്തര പ്രോഗ്രാം പ്രവേശനം ജൂലൈ 8, അതായത് നാളെ സ്റ്റാർട്ട് ചെയ്യുമെന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിരിക്കുന്നത്. BA ഹിസ്റ്ററി, BA സോഷ്യോളജി, MA പൊളിറ്റിക്കൽ സയൻസ്, MA ഹിസ്റ്ററി, MA എക്കണോമിക്സ്, MA സോഷ്യോളജി, MA അറബിക് ആൻഡ് ലിറ്ററേച്ചർ, MCOM ഫിനാൻസ് എന്നീ പ്രോഗ്രാമുകളിലേക്കാണ് പ്രവേശനം വന്നിട്ടുള്ളത്. പ്രായപരിധി പറയുന്നില്ല. ഈ ഒരു കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, cdoe.uoc.az.in. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, cdoe.uoc.az.in. നമ്മുടെ സ്റ്റുഡിയോ ക്ലാക്കിൽ ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് കൃത്യം 2 ആയിരിക്കാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനിയൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം. ഫ്രം ദ മൂവി പ്രജ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
5: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
6: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
6: YS ഉള്ളപ്പോൾ വൈ വറി.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
7: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: You are listening to Ashraya FM 90 Nadinuppam നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
0: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ISRD തിരുവനന്തപുരം സെന്റർ ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ സയൻസ് യൂസിംഗ് പൈത്തൺ, ഫുൾ സ്റ്റോക്ക് ഡെവലപ്മെന്റ് യൂസിംഗ് പൈത്തൺ എന്നീ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷനായിട്ട് ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം, നോട്ട് ചെയ്ത് വെച്ചോളൂ. വെബ്സൈറ്റ് ഇതാണ്, സ്കിൽ സെന്റർ .ihrd.az.in. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, സ്കിൽ സെന്റർ .ihrd.az.in. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 to 9:00 വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. യൂത്ത് എന്ന മൂവിക്ക് വേണ്ടി നമ്മുടെ ജി വി പ്രകാശ് കുമാർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക്. വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
0: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈ എസ് മെറ്റൽസ് ഉള്ളപ്പോൾ വൈ എസ് മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, ജി ഐ പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. വൈ എസ് മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

യെസ്, എങ്ങനെ മല്ലു സിംഗ് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 31 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ചില ആളുകൾ അങ്ങനെയാണ്, ജീവിതത്തിൽ എത്ര വലിയ പ്രഷർ വന്നാലും കൂളായിട്ട് അതിനെ ഫേസ് ചെയ്യാറുണ്ട്. അവസാന ഓവറിലെ ആ ഒരു ടെൻഷൻ നിറഞ്ഞ നിമിഷത്തിൽ മുഖത്തൊരു ചെറു പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന ആ ഒരു പ്രകൃതം നമുക്കെല്ലാം വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. ഗ്രൗണ്ടിലായാലും ലൈഫിലായാലും ആ ഒരു പക്വത നമ്മളെയൊക്കെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വായുവിൽ ഉയർന്നു പൊങ്ങിയ ആ ചരിത്രപരമായിട്ടുള്ള സിക്സറും സ്റ്റംപ് ചെയ്യുന്നതിലെ ആ ഒരു മിന്നൽ വേഗതയും നമുക്കൊരിക്കലും മറക്കാനായിട്ട് കഴിയില്ല. പറഞ്ഞു വരുന്നത് നമ്മുടെയൊക്കെ ഹൃദയം കീഴടക്കിയിട്ടുള്ള സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയെ കുറിച്ചാണ്. ലോകം കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായിട്ടുള്ള നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ കൂളിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒരു സാധാരണ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കളക്ടറിൽ നിന്നും ലോകം അറിയപ്പെടുന്ന ഒരു വലിയ ഇതിഹാസമായി മാറിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ജേണി ശരിക്കും നമുക്കൊക്കെ വലിയൊരു പാഠം തന്നെയാണ്. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും സ്വന്തം സ്വപ്നത്തിന് പിറകെ വിടാതെ പോയാൽ എന്തും സാധിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ആ ഒരു വലിയ മനുഷ്യന് ആശ്രയ FM90 പേരിൽ ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. നമുക്ക് എന്തായാലും അടുത്ത മെസ്സേജിലേക്ക് കടക്കാനായിട്ടുള്ള സമയം കൂടി ആയിട്ടുണ്ട്. വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹലോ ആശ്രയ, പത്തനാപുരത്ത് നിന്നും നൌഷാദ് സിനി. ഞങ്ങളുടെ 30th വിവാഹ വാർഷികമാണ്, ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് നൌഷാദിക്ക മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നൌഷാദിക്കയുടെയും സിനി ചേച്ചിയുടെയും ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നേക്ക്. അവർ രണ്ടുപേരും ഒന്നിച്ചിട്ട് 30 വർഷം തികയുകയാണ്. രണ്ടു പേർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം ഒത്തിരി ഒത്തിരി സന്തോഷത്തോടുകൂടി ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. വൺസ് അഗെയിൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി നൌഷാദിക്ക ആൻഡ് സിനി ചേച്ചി. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സിന്ധു ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് മോളെ, ആസ്ട്രേലിയ എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സിന്ധു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ സിന്ധു ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 291 9090. 0474 291 9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: You are listening to Ashraya FM 90 Nadinuppam Natarkuppam.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റ് ആയിരിക്കാണ്. നമുക്ക് വാട്സപ്പിൽ 2-3 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ എഫ് എം, വെരി ഗുഡ് മോർണിംഗ്. മനോഹരമായ കാഴ്ചകൾ ഒത്തിരി ഉണ്ടാകാം, എന്നാൽ മാറ്റമില്ലാതെ കൂടെയുള്ള മനുഷ്യരോളം മനോഹരമായി മറ്റൊന്നുമില്ല. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു. ഒപ്പം സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും നമ്മുടെ പ്രിയ കൂട്ടുകാർക്കും ശുഭദിന ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവുന്നൂർ നിന്നും മുഹമ്മദിക്കാണ് കേട്ടോ. നല്ലൊരു മോർണിംഗ് മെസ്സേജാണ് മുഹമ്മദിക്ക് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും മുഹമ്മദിക്കയുടെ വക ഒരു സ്പെഷ്യൽ ആശംസ കൂടി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ മുഹമ്മദിക്കയുടെ സൗഹൃദവാണിയിലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു

ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജു ചേട്ടനാണ്. കൊച്ചുമകൾ അനുപ്രിയയ്ക്കും പിന്നെ എനിക്കും കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് റാംജു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ റാംജു ചേട്ടനും കൊച്ചുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും കേൾക്കുന്ന എല്ലാ ലെസണേഴ്സിനും നല്ലൊരു മനോഹരമായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി വിഷയമാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രിയ, ഗുഡ് മോർണിംഗ്. ഞാൻ ജയലേഖ. 1000 വട്ടം ഉറക്കെ വിളിച്ചു പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് 7 ജൂലൈ എന്റെ ഹസ്ബൻഡ് ജയരാജിന്റെ ജന്മദിനവും എന്റെ അനിയത്തിയുടെയും അനിയന്റെയും ജയലക്ഷ്മി ആൻഡ് രമേശിന്റെയും 15th വിവാഹ വാർഷികം കൂടിയാണ്. ഒന്ന് വിഷ് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ജയലേഖ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ജയലേഖ ചേച്ചിയുടെ സ്നേഹനിധി ആയിട്ടുള്ള ഹസ്ബൻഡ് ജയരാജ് ചേട്ടന്റെ ജന്മദിനമാണ്. ചേട്ടൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ജന്മദിന ആശംസകൾ എന്റെയും ആശ്രിയ FM90 പേരിൽ അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ജയരാജ് ചേട്ടാ. ഒപ്പം തന്നെ നമ്മുടെ ജയലേഖ ചേച്ചിയുടെ അനിയത്തി ജയലക്ഷ്മി ചേച്ചിയുടെയും രമേശ് ചേട്ടന്റെയും 15th വിവാഹ വാർഷികമാണ്. രണ്ടു പേർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം ഈ ഒരു സ്നേഹം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. വൺസ് അഗെയിൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ജയലക്ഷ്മി ചേച്ചി ആൻഡ് രമേശ് ഏട്ടാ. അപ്പൊ എന്തായാലും മെസ്സേജ് അയച്ചു നമ്മുടെ ജയലേഖ ചേച്ചിക്കും അതുപോലെ തന്നെ റാംജു ചേട്ടനും വടക്കേ വാവനൂറുള്ള മുഹമ്മദിക്കും ഒരുപാട് സന്തോഷമുള്ള സമാധാനമുള്ള ഒരു അടിപൊളി ചൊവ്വാഴ്ച ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിരിക്കാനുണ്ടോ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് നാസറയ്ക്കാണോട്ടോ. അന്നന്ന് കിട്ടുന്ന ജോലിക്ക് പോയി ആ കൂലിയും വാങ്ങി വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യ പറഞ്ഞു വിട്ട സാധനങ്ങളൊക്കെ വാങ്ങി പോയൊരു കുളിയൊക്കെ കുളിച്ച് ഉള്ളതുകൊണ്ട് ഭക്ഷണവും കഴിച്ച ആർക്കും ഒരു രൂപ പോലും കൊടുക്കാനില്ലാതെ ചെറിയ വീടാണെങ്കിലും കിടന്നുറങ്ങുന്ന ഒരു സുഖമുണ്ട്. അതൊന്നും ലോകത്തൊരു പണക്കാരനും കിട്ടാത്ത സുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മെസ്സേജ് ആണ് നമുക്ക് നാസറിക്ക അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മഹേന്ദ്ര സിംഗ് ധോണിക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആബേൽ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി നമ്മുടെ കൂൾ ക്യാപ്റ്റനായിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണിക്ക് ഹൃദയത്തിൽ പൊതിഞ്ഞ ജന്മദിന ആശംസകൾ എന്റെയും നമ്മുടെ ആബേൽ ചേട്ടന്റെയും വക ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിജി ചേച്ചിയാണ്. ജീവിച്ചു തീർക്കേണ്ടതും അനുഭവിച്ചു തീർക്കേണ്ടതും നമ്മളാണെങ്കിൽ തീരുമാനങ്ങളും നമ്മുടേതായിരിക്കണം. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജ് ആണ് ചേച്ചി അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നന്ദനയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ആശ്രയ, ദ റൂൾ ടു സ്റ്റേ ഹാപ്പി എവറി ഡേ ഈസ് ടു ലവ് യുവർ സെൽഫ് ആൻഡ് ബി യുവർ സെൽഫ്. ബി ജോയ്ഫുൾ ആൻഡ് എൻജോയ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജാണ് നന്ദന അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ സുലേഷ് ചേട്ടനും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആടി ഉലയുന്ന മരത്തെ വീഴാതെ പിടിച്ചുകെട്ടാൻ അതിനേക്കാൾ ഉറപ്പുള്ള മറ്റൊരു മരം വേണം. മനസ്സും അതുപോലെയാണ്. ആടി ഉലയുമ്പോൾ സ്നേഹത്തിന്റെ ഉറപ്പുള്ള വടം കൊണ്ട് തന്നിലേക്ക് ചേർത്ത് വലിച്ചു കെട്ടാൻ തയ്യാറുള്ള ഒരു മനുഷ്യൻ ഒപ്പം ഉണ്ടാകണം. അങ്ങനെ ഒരാളെ കണ്ടെത്താൻ ചിലപ്പോൾ ഒരുപാട് അലയേണ്ടി വരും. ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരാൾ നമ്മളിലേക്ക് കടന്നു വരും എന്ന് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് സുലേഷ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ മനോജ് ചേട്ടനും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹാപ്പി ചൊവ്വാഴ്ച, സ്നേഹപൂർവ്വം ഗുഡ് മോർണിംഗ് നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജ് കൂടി അയച്ചിട്ടുണ്ട്. മാത്രമല്ല ഗീത ചേച്ചിയും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് എൻ്റെ ചോക്ലേറ്റ് കുട്ടി, ഗുഡ് മോർണിംഗ്. ഞാൻ ഇനിയും ചോക്ലേറ്റായി എവിടെ വരും? അനാമ്യ കുട്ടിയും അനുഷക്കുട്ടിയും ആർ ജെ ജീവിയും കണ്ടില്ല. ഇനി വരുമ്പോൾ എല്ലാവരെയും കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. എയിലിക്കുട്ടിയോട് അന്വേഷണം പറയണേ മോളെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി ചോക്ലേറ്റ് ഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും ഗീത ചേച്ചിയുടെ ആ ഒരു വിശദീകരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ചോക്ലേറ്റ് കുട്ടി എന്ന ആ ഒരു വിശേഷണം ഒരുപാട് ഇഷ്ടമായി. എന്തായാലും അന്ന് ഗിഫ്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മുടെ എ പി എല്ലിൻ്റെയും കാസറ്റ് കഫേയുടെയും വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന ദിവസം എനിക്ക് ഗീത ചേച്ചിയെ കാണാൻ പറ്റിയില്ല. ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ ആ ഒരു വിഷമമൊക്കെ മാറ്റിക്കൊണ്ട് ഗീത ചേച്ചി ഒരുപാട് ചോക്ലേറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടി അവർ പ്രത്യേകിച്ച് ചോക്ലേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അനാമിയയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും ചോക്ലേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പം ഇനിയും ചോക്ലേറ്റ് ആയിട്ട് വരണം കേട്ടോ. എന്തായാലും ഗീത ചേച്ചിയുടെ സ്പെഷ്യൽ അന്വേഷണം ഞാൻ എലിക്കുട്ടിയോടുകൂടി പറയുന്നതായിരിക്കും. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ്. രണ്ടു പേർ ചേർന്ന് മൂന്നാമനെ കുറ്റം പറയുമ്പോൾ ചിന്തിക്കുക, പലപ്പോഴും പലയിടത്തും നമ്മളും മൂന്നാമൻ ആകാറുണ്ട് എന്ന കാര്യം. എന്തായാലും ഈ ഒരു മെസ്സേജ് അയച്ച നമ്മുടെ മണികണ്ഠൻ ചേട്ടനും അതുപോലെ മെസ്സേജ് അയച്ച ഗീത ചേച്ചിക്കും മനോജ് ചേട്ടനും സുലേഷ് ചേട്ടനും നന്ദനക്കുട്ടിക്കും ജിജു ചേച്ചിക്കും കൂടാതെ ആബേൽ ചേട്ടനും നാസറിക്കും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോലി വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവുമുള്ള ഒരു അടിപൊളി ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി മോർണിംഗ് മോജോലി വിഷിംഗ് സെഗ്മെന്റ് ദാ തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റൂമ്മന്നൂർ.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: മോർണിംഗ് ബോജോ.
5: നമ്മള് വീട്ടില് പഴയ സാധനങ്ങളൊക്കെ തപ്പുന്ന സമയത്തുണ്ടല്ലോ, പരമാവധി ഒരു പഴയ കോയിൻ അല്ലെങ്കിൽ കുറച്ച് പഴയ ഫോട്ടോസ് ഒക്കെ ആയിരിക്കും കിട്ടുക അല്ലേ. എന്നാൽ അങ്ങ് തായ്ലൻഡിൽ ഒരു എക്സ്കവേഷൻ നടന്ന സമയത്ത് കിട്ടിയത് അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഏകദേശം 2000 വർഷം പഴക്കമുള്ള തനി തങ്കത്തിലുള്ള 2 റിങ്സ് ആണ് അവർക്ക് അവിടെ നിന്ന് കിട്ടിയത്. തായ്ലൻഡിലെ പെച്ചാബൂൺ പ്രവിശ്യയിലുള്ള ഡോങ് യായ് തോങ് എന്ന സ്ഥലത്ത് നടത്തിയ ഒരു തിരച്ചില് കുറച്ച് മനുഷ്യരുടെ സ്കെൽറ്റൽസിന്റെ കൂടെയാണ് ഈ ഒരു സ്വർണ്ണ മോതിര കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിലൊരു മോതിരത്തിൽ നമ്മുടെ പുരാതന ഇന്ത്യൻ ലിപി ആയിട്ടുള്ള ബ്രഹ്മിയിൽ പുസരഖിദാസ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പൂയം നക്ഷത്രവുമായിട്ട് വലിയൊരു കണക്ഷൻ ഈ ഒരു വാക്കിനുണ്ട്. അതായത് സംരക്ഷിക്കപ്പെടുന്നവൻ എന്നാണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം വരുന്നത് കേട്ടോ. ആ കാലത്തെ വലിയൊരു മെർച്ചന്റിന്റെ മോതിരമാവാം ഇതെന്നാണ് ചരിത്രകാരന്മാര് വിശ്വസിക്കുന്നത്. മാത്രമല്ല ബാങ്കോക്കിൽ നിന്നും ഏകദേശം 130 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ സ്ഥലത്ത് നിന്ന് ഇതേപോലെ സ്വർണത്തിലും വെങ്കലത്തിലും ഒക്കെയുള്ള ഒരുപാട് ഓർണമെന്റ്സും പഴയ മൺപാത്രങ്ങളും ഈ ഒരു വർഷം ആദ്യം തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും 2000 വർഷങ്ങൾക്ക് മുമ്പും നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ കടല് കടന്ന് എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ പ്രൂഫാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 23 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനി ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം. ഫ്രം ദ മൂവി അർജുൻ റെഡ്ഡി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: മോർണിംഗ് ഓജോ.
8: ഈ വലിയ വലിയ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒക്കെ കാണുന്ന സമയത്ത് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും വലിയൊരു ആവേശമാണല്ലേ. എന്നാൽ ഇത്തരം ഓഫറുകൾക്ക് പിന്നാലെ പോകുന്ന സമയത്ത് നമ്മൾ ഒരല്പം സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഫ്ലിപ്കാർട്ടിന്റെ ഗൗട്ട് സെയിലിന്റെ പേരിൽ വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. വില കൂടിയിട്ടുള്ള മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങളും ഒക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടും എന്ന് പറഞ്ഞാണ് ഈ ഒരു ഫേക്ക് പരസ്യങ്ങൾ നൽകുന്നത് കേട്ടോ. ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന ഇത്തരം ലിങ്കുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചെന്നെത്തുന്നത് വ്യാജ വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ ചില പ്രൈവറ്റ് വാട്സപ്പ് നമ്പറിലേക്കോ ആയിരിക്കും. അവിടെ എത്തുന്ന സമയത്ത് ഓഫർ കൺഫേം ചെയ്യാനായിട്ട് മുൻകൂർ ബുക്കിംഗ് തുക അല്ലെങ്കിൽ ഡെലിവറി ഫീസ് എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ കൊണ്ട് വേഗം പണമടപ്പിക്കും. നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ പ്രൊഡക്റ്റ് അയക്കില്ല എന്ന് മാത്രമല്ല, അവിടുന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് ഓഫർ കണ്ടിട്ടുണ്ടെങ്കിലും അത് ഫ്ലിപ്കാർട്ടിന്റെ ഒഫീഷ്യൽ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ മാത്രം വെരിഫൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ലിങ്കുകളിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, കാർഡ് ഡീറ്റെയിൽസ്, OTP എന്നിവ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ടോ പാടില്ല. ഇനി അഥവാ ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകളിൽ പെട്ടുപോവുകയാണെങ്കിൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ cybercrime.gov.in എന്ന പോർട്ടലിൽ പരാതി നൽകുകയോ ചെയ്യണം. ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പിൽ വീണു പോവുകയാണെങ്കിൽ പേടി കൂടാതെ ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ 1930 എന്ന നമ്പർ എല്ലാവരും ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ cybercrime.gov.in എന്ന വെബ്സൈറ്റും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 38 ആയിരിക്കാണ്. റോബിൻഹുഡ് എന്ന മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിലൂടെ. കൂടെയുള്ളത് RJ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road Private Bus Standിനു സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
6: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

യെസ്, എങ്ങനെ നാട്ടുരാജാവ് എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇന്നത്തെ ഷോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തേത് ഇന്റർനാഷണൽ ഡേ ഓഫ് ലവ് ആൻഡ് പീസ് ആയിരുന്നു. രണ്ടാമത്തേത് എല്ലാവർക്കും ഒരേപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ വേൾഡ് ചോക്ലേറ്റ് ഡേയും. സത്യം പറഞ്ഞാൽ ഈ രണ്ട് സ്പെഷ്യാലിറ്റീസും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ലൈഫിൽ എപ്പോഴും സമാധാനവും അതുപോലെ സ്നേഹവും നിലനിർത്താനായിട്ട് ചോക്ലേറ്റിന്റെ ഈ ഒരു സ്വീറ്റ്നെസ്സിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ ആയവർക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഷെയർ ചെയ്യുന്നതിനൊപ്പം തന്നെ സ്നേഹവും സമാധാനവും കൂടി സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പരസ്പരം സപ്പോർട്ട് ചെയ്തും ഓരോ ചെറിയ മൊമെന്റ് എൻജോയ് ചെയ്തും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എപ്പോഴും കഴിയണം. ഓക്കെ, സോ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും സ്നേഹവും മധുരവും നിറഞ്ഞ ഒരു ട്യൂസ്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: അതെ, നിങ്ങളെ അറിയാൻ ഞങ്ങൾ എത്തുന്നു. കളിയും ചിരിയും തമാശകളും കൂടെ അല്പം കാര്യവുമായി ഞങ്ങൾ ഉണ്ടോട്ടോ. ഇനി നിങ്ങൾക്കൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളും ഏതുമാകട്ടെ, നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ എത്തുന്നു റേഡിയോ വണ്ടിയിലൂടെ. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മുതൽ 12 വരെ റേഡിയോ വണ്ടി. ഇനി നിങ്ങളുടെ ശബ്ദം ലോകമറിയട്ടെ ആശ്രയ FM 90. അപ്പോ കേൾക്കാൻ മറക്കല്ലേ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഈസ് 10 o'clock.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

മിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തുന്ന ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് ദേവനന്ദൻ.
0: ദേവനന്ദൻ, ശരി. അപ്പൊ വീട് എവിടെയാണ്?
1: വീട് കായംകുളം.
0: കായംകുളംകാരനാണ്, ഓണാട്ടുകാരി എന്ന് വരികയാണല്ലേ?
1: അതെ അതെ അതെ.
0: ശരി, അമ്പലത്തിൽ വന്നതാണോ?
1: അമ്പലത്തിൽ വന്നെ.
0: ഓക്കെ, ദർശനം കഴിഞ്ഞു?
1: ദർശനം കഴിഞ്ഞു. എന്റെ ആന്റി അകത്തുണ്ട്, വെയിറ്റ് ചെയ്യിക്കുക.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ, അനിയൻ.
0: അനിയനൊക്കെ എന്താ ചെയ്യുന്നത്?
1: അനിയൻ ഇപ്പൊ എട്ടാം ക്ലാസ്സിലെ.
0: എട്ടിലാ പഠിക്കുന്നത്? ചെറിയ കുട്ടിയാണല്ലോ. ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു, എം ബി എക്ക് പോകാൻ കയറാൻ നിൽക്കുന്നു.
0: ഓക്കെ, ശരി ശരി. ഞാനും ഇങ്ങനെ വെയിറ്റിംഗിലാണ് എം ബി എക്ക് പോകാൻ വേണ്ടി. ശരി, അപ്പൊ എന്തായാലും ഒരേ പാതയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മള്. ശരി, ഓക്കെ. അപ്പോഴേ ഡിഗ്രി ഒക്കെ ഏതാ സബ്ജക്ട്?
1: ഡിഗ്രി ബി ബി ആയിരുന്നു.
0: ബി ബി ആയിരുന്നു അല്ലേ? എവിടെയാ പഠിച്ചേ?
1: ഞാൻ മാവേലിക്കര, മാറി വാനേസ്.
0: മാറി വാനേസിലാണ് പഠിച്ച, മാവേലിക്കര. ശരി ശരി. എങ്ങനെയുണ്ടായിരുന്നു കോളേജ് ലൈഫൊക്കെ?
1: കോളേജ് ലൈഫൊക്കെ ആദ്യമൊക്കെ ശോഭമായിരുന്നു, പിന്നെ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു, പിന്നെ എൻവയോൺമെന്റുമായിട്ട് പൊരുത്തപ്പെട്ട് തെറ്റായി എന്നൊക്കെ.
0: ഓക്കെ, നമ്മൾ ഈ കോളേജ് എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര ഫ്രീഡം ഉള്ള ഒരു ലൈഫായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ? പല കോളേജസിന്റെ ലൈഫ് അങ്ങനെ ആയിരിക്കും എന്നാ കരുതുന്നത്. പക്ഷെ ചെന്ന് കയറി കഴിയുമ്പോഴാണ് തോന്നുന്നത് ഇത് സിനിമയ്ക്കാണെന്ന കോളേജ് അല്ല ഈ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അല്ലേ?
1: സത്യം ബ്രോ പറഞ്ഞവരെ തന്നെ, നമ്മള് വലിയ അടിച്ചുപൊളിയൊക്കെ പ്രതീക്ഷിച്ചാ പോയത്, വലിയ ഓട്ടോ ഷോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാ പോയത്. അവിടെ ചെന്നപ്പോ കൊച്ച സെമിനാറുകളൊക്കെ പരിപാടി നടത്തുന്നേ, പിന്നെന്താ, അതുകൊണ്ട് പൊരുത്തപ്പെട്ട് പോകാന്നേ ഉള്ളു.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെട്ട് പോകാന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗ്ഗം നമുക്കില്ല. സോ എന്തായാലും അങ്ങനെ ആത്മോസ്ഫിയറിൽ ഇങ്ങനെ ഇഴകി ചേർന്ന് ഇപ്പൊ ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ഇപ്പൊ ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ അവിടെ നമ്മള് ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അള്ളി നീക്കിയൊക്കെ, ഇവിടെ നിന്ന് ചാടാനൊക്കെ ഉണ്ട്, പിന്നെ കുറെ കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അടിച്ചു വിളിച്ച് പോയി.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഏതൊരു കോളേജ് ആണെങ്കിലേ വേർസ്റ്റ് കോളേജ് എക്സ്പീരിയൻസ് ആയിരിക്കും, പക്ഷെ നമുക്ക് അവിടുന്ന് കിട്ടുന്ന റിലേഷൻസ്, അവിടുന്ന് കിട്ടുന്ന ബന്ധങ്ങള് നമുക്ക് എന്താണ് വളരെ പ്രഷ്യസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കോറം വിട്ട് പോവാൻ കുറച്ച് മടിയായിരിക്കും അല്ലേ?
1: ആ അതെ അതെ, അയ്യോ ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയുള്ളു ഞാൻ, അവരെ കാണാതിരിക്കും, എന്താ നമുക്ക് ക്ലാസ് മുറിയെ കാണാൻ ഭയങ്കര വിഷമമാണ്.
0: ഐ ക്യാൻ ഫീൽ, എനിക്ക് മനസ്സിലാവും, കാരണം റീസെന്റ് നമ്മൾ പാസ് ഔട്ട് ആൾക്കാരുടെ ഒക്കെ ഒരു ഫീൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. സോ എന്തായാലും ആ ഒരു കോളേജ് മിസ്സിംഗിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഉടനെ തന്നെ എം പിക്ക് ജോയിൻ ചെയ്യും.
1: ഉടനെ വെച്ചാൽ അടുത്ത വർഷം സപ്ലൈ ഉണ്ട്,
0: സപ്ലൈ ഉണ്ട്,
1: രണ്ട് മൂന്നെണ്ണം എഴുതാണ്ട്, അത് ഈ മാസം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം കയറാൻ വേണ്ടി.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, ഏത് സെമ്മിലാണ് സപ്ലൈ ഉള്ളത്?
1: സെക്കൻഡ്.
0: സെക്കൻഡ് സെമ്മിലാണ്,
1: പിന്നെ അടുത്ത വർഷമാണ് എം ബി എ കയറാൻ പോകുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും നല്ല കോളേജസ് നോക്കിയെടുക്കാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളകൃതി നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. കായംകുളം സ്വദേശിയായ ദേവനന്ദനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ദേവനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: അൽപ്പം.
1: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി കായംകുളം സ്വദേശിയായ ദേവനന്ദനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ദേവനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ദേവ, ഇന്ന് ഒരു വലിയ സ്പെഷ്യാലിറ്റിയുടെ ദിവസമാണ്. ഇന്ന് ഇന്റർനാഷണൽ പീസ് ആൻഡ് ലവ് ഡേ ആണ്. അപ്പോ ചോദിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും സമാധാനം നൽകുന്ന ഒരു വലിയ ഒരു പ്രത്യേകതയുള്ള കാര്യമാണ്. ഒരു പക്ഷെ അതൊരു ആക്ടിവിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു വ്യക്തികളാവാം, എന്തെങ്കിലും ഹോബി ആവാം, അങ്ങനെ എന്തെങ്കിലും പലതും ആവാം അല്ലേ. അപ്പൊ നമ്മളെ ദേവനന്ദനെ അപേക്ഷിച്ച് എന്താണ് സമാധാനം നൽകുന്ന ആ ഒരു കാര്യം?
2: എനിക്ക് സമാധാനം എന്ന് വെച്ചാൽ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇരിക്കുക, പിന്നെ ഗെയിം കളിയുണ്ട് കൂട്ടുകാരൊക്കെ ആയിട്ട്, അതൊക്കെ ഭയങ്കര സമാധാനമാ. പഠിക്കുന്ന മാത്രമല്ല സ്ട്രെസ് വരുന്നത്,
1: സ്വാഭാവികം അല്ലേ.
2: അതെ അതെ അതെ,
1: ശരി ശരി. അപ്പൊ കൂട്ടുകാരൊത്ത് ഇരിക്കുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും സമാധാനം എന്ന് പറയുന്നത്. ഒരു പറ്റ ആൾക്കാരുടെ എല്ലാം, മിക്ക ആൾക്കാരുടെയും ഒരു ഒരു എന്താണ് പീസ് മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈം തന്നെ ആയിരിക്കും അല്ലേ.
2: അതെ അതെ, അത് തന്നെ.
1: മറക്കാനാവാത്ത ഫ്രണ്ട്സ് ആയിട്ടുള്ള ഏറ്റവും വലിയ മൊമെന്റ് എന്താ?
2: കൂട്ടുകാരായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ചായ കുടിക്കാൻ, പത്തിരിയുടെ ചായ കുടിക്കാൻ പോകുന്നത്, പിന്നെ അങ്ങോട്ടും കളിയാക്കുന്നത്, അതൊക്കെ വലിയൊരു വലിയൊരു എന്താ മെമ്മറീസ് ആണ്. കോളേജിലായാലും അതൊക്കെ തന്നെ.
1: ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ കോളേജ് ലൈഫൊക്കെ അടിച്ചുപൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഫ്രണ്ട്സുമായിട്ടുള്ള ആ ഒരു മൊമെന്റ് ആണ് ലൈഫിലെ ഏറ്റവും സമാധാനം നൽകുന്ന മൊമെന്റ് എന്ന് പറയുന്നത് അല്ലേ.
2: അതെ അതെ, അതാവുമ്പോൾ നമുക്ക് ഒത്തിരി വലിയ സ്ട്രെസ് ഒന്നും ഇല്ല. അവരെ നമുക്ക് ഷെയർ ചെയ്യാൻ എന്തുകൊണ്ട്, നമുക്ക് വലിയ ഭാരം ഒന്നും വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്ത് അവരും നമ്മുടെ സപ്പോർട്ട് നിൽക്കുമല്ലോ. നമുക്കൊരു സപ്പോർട്ടാണല്ലോ എപ്പോഴും ആവശ്യം.
1: തീർച്ചയായും തീർച്ചയായും, നമുക്ക് ചാനലിന്റെ തോളാണ് ഏറ്റവും വലിയ ആവശ്യം അല്ലേ.
2: ആ സത്യം സത്യം, നമ്മള് എല്ലാത്തിനും നമുക്കൊരു സപ്പോർട്ട് വേണം. എല്ലാ കാര്യങ്ങൾക്കും എല്ലാരും ഒരു ഒരാളൊരു നമ്മുടെ കൂടെ വേണം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു
1: പോകും. തീർച്ചയായും തീർച്ചയായും. അപ്പൊ എന്തായാലും, അപ്പൊ ഇനി എന്തായാലും അങ്ങോട്ട് ഒരുപാട് ഒരുപാട് താങ്ങേകാൻ ഒരുപാട് മനുഷ്യരുണ്ടാവട്ടെ കൂടെ. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടുന്ന സന്തോഷം.
2: ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തി ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇന്ന് ഇന്റർനാഷണൽ പീസ് ആൻഡ് ലവ് ഡേ ആണ്. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കൂടുതലുള്ളപ്പോൾ
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ റേഡിയോ വൺ ടി ഓൺ ആസ്ട്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം റേഡിയോയിൽ കൂടെയുള്ളത് ആർ ജെ ശ്രീശ എന്നാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: എന്റെ പേര് വാസുദേവ്, ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്.
0: ഓക്കെ വാസുദേവ്, അടിപൊളി പേരൊക്കെയാണല്ലോ. ശരി, അപ്പൊ വീട് ട്രിവാൻഡ്രം ആണല്ലേ?
1: ട്രിവാൻഡ്രം തമ്പാനൂർ ഏരിയ.
0: തമ്പാനൂരാണ്, അമ്പലത്തിൽ വന്നെയാണ്.
1: അതെ,
0: ദർശനം കഴിഞ്ഞോ?
1: കഴിഞ്ഞു, ഇന്ന് തിരക്കില്ല.
0: ശരി ശരി, ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: കുറച്ച് കുഴപ്പമാണ്, എന്നാലും ഓക്കെ, ഇത് പോകുന്നുണ്ട്.
0: ലൈഫ് അതല്ലേ അല്ലേ?
1: ആ അതെ.
0: എന്താ ചെയ്യുന്നത് ഇപ്പോ?
1: ഞാനിപ്പം വർക്കിംഗ് ആണ്, ബാംഗ്ലൂരിലാണ് വർക്ക്.
0: ബാംഗ്ലൂരാണ് വർക്കിംഗ്? എന്ത് സെക്ടറാ?
1: ഡിഫൻസിന്റെ ഏരിയയിലാ.
0: ഡിഫൻസ് മേഖലയിലാണ്, ഓക്കെ, അടിപൊളി. ജോലി എങ്ങനെ പോകുന്നു?
1: ജോലി കുറച്ച് ടഫ് ആണ്, എന്നാലും കോപ്പ് അപ്പ് ചെയ്ത് വരുന്നുണ്ട്.
0: ഓക്കെ ശരി. ഹൗസ് ബാംഗ്ലൂർ?
1: ബാംഗ്ലൂർ ഹെക്ടിക്, ബിസി. ഇവിടം വെച്ചല്ല, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, കേരളം വെച്ച് നോക്കുമ്പോൾ.
0: ശരി ശരി ശരി. ഇപ്പൊ ഈ ചെറുപ്പക്കാർ എല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പോ അതിന്റെ ട്രെൻഡ് കുറച്ച് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു സമയത്ത് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന ഒരു ലൈഫായിരുന്നു ബാംഗ്ലൂർ ലൈഫ്. ബംഗളൂരിനൊക്കെ ആവണമെന്ന ഒരു വലിയൊരു ആഗ്രഹമാണ് എല്ലാവർക്കും അല്ലേ? അപ്പൊ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നത്?
1: ഇപ്പൊ എനിക്ക് നേരെ തിരിച്ചായിട്ടാണ് ആ ട്രെൻഡ് പോകുന്നവര്, അത് കണ്ടു വരുന്ന ഈ റീൽസ് ഒക്കെ ഈ കേരളത്തിലോട്ടുള്ള ഒരു ഫോക്കസ് കൂടി വരുന്നുണ്ട്. അപ്പം അതെനിക്ക് കാണുമ്പോ നൊസ്റ്റ അടിച്ച് ഇങ്ങോട്ട് വരുന്ന, ഇങ്ങോട്ട് മാറണം എന്നൊക്കെ ഉണ്ട്. അപ്പം അതാണ് എന്റെ ഒരു ആഗ്രഹവും ഇങ്ങോട്ട് വരുന്നത്.
0: ശരി ശരി. അപ്പൊ ബാംഗ്ലൂർ പോയിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒന്ന് എന്താണ്?
1: ഫുഡ്, പിന്നെ റോഡ്സ്, ഇവിടത്തെ ലൈഫ് സ്റ്റൈലൊക്കെ.
0: റോഡ്സോ? അതെനിക്ക് മനസ്സിലായില്ല.
1: ഇവിടത്തെ ഒരു റോഡിന്റെ ഒരു ക്വാളിറ്റിയും ഇവിടത്തെ റോഡിന്റെ ആ ഒരു ചുറ്റും എല്ലാം, റോഡ് ഓട്ടിക്കാനും ഒക്കെ എനിക്ക് കുറച്ചും കൂടി പ്രിഫറബിൾ കേരളയുള്ള വഴികളും ഒക്കെ.
0: ഓക്കെ ശരി ശരി. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മൊത്തം ഈ സിവിക് സെൻസിന്റെ കളിയാണോ എല്ലാവരും പറയുന്നത്? കേരളത്തിലെ ആൾക്കാർക്ക് എന്താണ് എഡ്യൂക്കേഷനോടൊപ്പം അതിന്റെ കൂടെ തന്നെ നമുക്ക് സിവിക് സെൻസ് ഒരുപാടുള്ള മനുഷ്യരാണെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അത് വെച്ചാണ് പറയുന്നത്, റോഡിലേക്ക് ഇറങ്ങാൻ കുറച്ചും കൂടെ എന്താണ് നല്ല ഡ്രൈവിംഗ് ഒക്കെ ചെയ്യാൻ ഏറ്റവും കൂടുതൽ കംഫർട്ട് ആവുന്നത് കേരളത്തിലെ റോഡിലാണോ?
1: അതും ഒരു വലിയ ഫാക്ടറാണ്. പിന്നെ റോഡിന്റെ ഒരു മെച്ചപ്പെട്ട ഒരു നിലവാരം എല്ലാം കൂടെ, അതും കൂടെ ഒരു ഫാക്ടറാണ്.
0: ഓക്കെ ശരി ശരി. ചേട്ടാ ഇന്നൊരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമാണ്, ഇന്ന് ഇന്റർനാഷണൽ പീസ് ആൻഡ് ലവ് ഡേ ആണ്. അപ്പൊ എല്ലാ മനുഷ്യരുടെ ലൈഫിൽ സമാധാനം തരുന്ന ഒരു കാര്യം കാണും അല്ലേ? അപ്പം ഒരു ആക്ടിവിറ്റി ആവാം, ഒരു എന്തെങ്കിലും ഒരു പേഴ്സൺ ആവാം, ആരെങ്കിലും ആവല്ലേ. അപ്പം അങ്ങനെ ചേട്ടൻ ലൈഫിലും ചോദിക്കുകയാണെങ്കിൽ ആരാണ് അല്ലെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ സമാധാനം തരുന്നത്?
1: എനിക്ക് ഒരാളല്ല, ഒരു ആക്ടിവിറ്റിയാണ്. എനിക്ക് വണ്ടി ഓടിക്കാനും ബൈക്കൊക്കെ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതാണ് എന്റെ സ്ട്രെസ് ബസ്റ്റർ.
0: ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും വളയം പിടിക്കാൻ ഇഷ്ടപ്പെടുന്ന യാത്രകളെ പ്രണയിച്ച വ്യക്തിയാണോ?
1: അങ്ങനെ.
0: ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും ചേട്ടൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ സമാധാനം നൽകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ആണ് അല്ലെങ്കിൽ യാത്രകളാണല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടുന്ന സന്തോഷം, ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ കേട്ടോ.
1: താങ്ക് യു, താങ്ക്
0: യു. ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി, ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെടുന്നത് ട്രിവാൻഡ്രം സ്വദേശിയായ വസുദേവ് ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Yes, once again, we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinuppum, Natarkuppum. Appa nammal angarde nammada sondam Ganapathi Ambalathinte thottarigil ethiyunna oru paadu pere ingane parichayappettondirikkukayanu. Dei thottarthu oru chetan undu, chetane onnu parichayappedam. Endanu pere?
1: Suraj.
0: Suraj. Okay, enda cheyyune?
1: Njan safety supervisor.
0: സേഫ്റ്റി സൂപ്പർവൈസർ ആണ്. ശരി, എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അടിപൊളിയാണ്.
0: ഹാപ്പിയാണ്?
1: ഹാപ്പിയാണ്.
0: ഓക്കെ, ഞാൻ ചോദിക്കാൻ സ്ഥലം ചോദിക്കാൻ മറന്നു. എവിടെ വീട്?
1: അവിടെ വെളിയ.
0: വെളിയത്താണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അപ്പൻ, അമ്മ, അനിയൻ, ഞാൻ.
0: അനിയനൊക്കെ എന്താ ചെയ്യുന്നത്?
1: അവൻ പത്തി പഠിക്കും.
0: പത്തി പഠിക്കാണ്. ടോട്ടലി ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കുഴപ്പമില്ല.
0: ഹാപ്പിയാണ്?
1: ഹാപ്പിയാണ്.
0: ഓക്കെ, എന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ. ശരി, അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സെക്ടറൊക്കെ തെരഞ്ഞെടുത്തത്?
1: തെരഞ്ഞെടുത്തത് എന്താണ്, ഞാൻ പോളിക്ക് പോയിക്കൊണ്ടിരുന്നതാ. അപ്പൊ അത് നമുക്ക് പറ്റിയ പണിയല്ലെന്ന് മനസ്സിലായപ്പോ ഓയിൽ ലാംഗ്വേജും വരാൻ സേഫ്റ്റിക്ക് പോയി. അപ്പൊ അവിടെയാണ് എനിക്ക് സേഫ്റ്റിയുടെ വേക്കൻസി കിട്ടിയത്. ഞാൻ ആന്ധ്രയിലോട്ട് പോയത്.
0: ആന്ധ്രയിൽ അവർക്ക്
1: ലീവിനായിട്ട് വന്നേ ഇപ്പൊ.
0: ഓക്കെ, ഞാനിന്ന് പരിചയപ്പെട്ട മിക്ക ആൾക്കാരിലും ഈ എന്താണ് ഇതര സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ പരിചയപ്പെട്ടോണ്ടിരിക്കുന്നത്. ആന്ധ്ര ലൈഫ് എങ്ങനെയുണ്ട്?
1: ബോറാണ്.
0: ആന്ധ്രയിൽ എവിടെ?
1: ആന്ധ്ര വിശാഖപട്ടണം.
0: വിശാഖപട്ടണം.
1: അതെ, ഇവിടെ പോകുന്ന 83 kg ഉണ്ടായിരുന്നു എനിക്ക്. ഇവിടുന്ന് വീട്ടിൽ ഇവിടുന്ന് ആന്ധ്രയിലോട്ട് പോകുമ്പോ ഇപ്പൊ വന്നപ്പോഴേക്ക് 53 kg ഉള്ളു. ഫുഡിന്റെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. വീട്ടുകാരെയും ഫുഡ് എല്ലാം മിസ് ചെയ്യുന്നു, നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്.
0: എന്റെ ദൈവമേ, 10-30 kg കുറഞ്ഞല്ലേ?
1: പിന്നെ 30 kg പറഞ്ഞു. അതാണ്.
0: അപ്പൊ ഭക്ഷണം ഒരു വലിയ പ്രശ്നമാണ്.
1: ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാക്കാൻ അറിയാത്തോണ്ട് അങ്ങനെ പ്രശ്നങ്ങളുണ്ട്.
0: ഇപ്പൊ തോന്നുന്നുണ്ട് കുക്കിംഗ് പഠിക്കേണ്ടതിന്റെ ആവശ്യം മനസ്സിലാവുന്നുണ്ട്.
1: അമ്മ മിസ് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല, ഫുഡിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വലിയ കുഴപ്പമില്ല. കൂട്ടുകാർ പല പല ജില്ലക്കാരോട് കമ്പനിയായി, പിന്നെ ജീവിതം എന്താ പഠിച്ചു അങ്ങനെയൊക്കെ.
0: ശരി ശരി. അപ്പം ലാംഗ്വേജിന്റെ ഇഷ്യൂസ് ഉണ്ടോ?
1: ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ ഏകദേശം ഈ ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാം മിക്സ് ചെയ്ത് അങ്ങ് പോകുന്നുണ്ട്. കുഴപ്പമില്ല.
0: തെലുങ്ക് അറിയോ?
1: തെലുങ്ക് അറിയില്ല. കുറച്ച് യേമൻഡി, ജപ്പൻഡി, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയില്ല, അല്ലാണ്ടൊന്നും അറിയില്ല.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഭാഷ പഠിക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി ശരി. അപ്പൊ എന്തായാലും നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി വെളിയും സതീശായ സൂരജിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൂരജിനോട് കുറച്ചു

0: You are listening to Australia FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ക്രെഡിറ്റ് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നമ്മുടെ സൂരജിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ സൂരജിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ചോദിക്കാമെന്ന് മറ്റൊരു കാര്യമാണ്, ഇന്ന് ഒരു വലിയ സ്പെഷ്യാലിറ്റിയുടെ ദിവസമാണ്, ഇന്റർനാഷണൽ പീസ് ആൻഡ് ലവ് ഡേ ആണ്, അന്താരാഷ്ട്ര സമാധാന സ്നേഹ ദിനമാണ്. അപ്പൊ ചോദിക്കട്ടെ, നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഒരു സമാധാനം നൽകുന്ന ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു ഹാബിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോബിയോ ഒക്കെ കാണുമായിരിക്കും, ആക്ടിവിറ്റി കാണുമായിരിക്കും. അപ്പൊ അക്കോർഡിംഗ് ടു യു, നമ്മുടെ സൂര്യനെ സംബന്ധിച്ച് എന്താണ് സമാധാനം നൽകുന്ന ആ ഒരു കാര്യം?
1: എനിക്ക് ഡ്രൈവിംഗ് ആണ്. ആ ഒരു പ്രാന്ത് പണ്ടോട്ടേ ഉണ്ട്, ഈ വണ്ടിയോടുള്ള പ്രാന്ത്. അപ്പം എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും സന്തോഷമുണ്ട്, നേരെ ഈ വണ്ടി എടുക്കുക, ഒരു ചെറിയ പാട്ടൊക്കെ ഇട്ടങ്ങ് പോവുക. അപ്പൊ പ്രത്യേക ഫീൽ, ഒറ്റയ്ക്ക് പോയാൽ മതി, ഒറ്റയ്ക്ക് പോയാൽ വേറെ ആരും വേണമെന്നില്ല, ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് പോവുക.
0: ഈ സോളോ റൈഡിങ്,
1: അതെ അതെ അതെ, സ്വന്തം വണ്ടിയിൽ ഈ വണ്ടി തന്നെ പോണം എനിക്ക്.
0: അതെന്താ, ഈ വണ്ടി തന്നെ വേണം?
1: കാരണം കുറെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് ഈ വണ്ടിയോടെ എനിക്ക്. അപ്പൊ ഇതായിട്ട് പോകുമ്പോൾ എനിക്ക് ആ ഫീൽ ഇട്ടുള്ളൂ.
0: ഓക്കെ ഓക്കെ, അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പം വണ്ടി യാത്രകൾ പോകണമെങ്കിൽ ഞാൻ കരുതി വണ്ടി ഒന്നും വേണം. നമ്മളിപ്പോ ട്രാവലിംഗ് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം ട്രാവൽ ചെയ്യാൻ, ഭയങ്കര ഇഷ്ടം. അപ്പം പ്രത്യേകിച്ച് ഇന്ന വണ്ടി വേണമെന്നില്ല, എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യണമെന്നുള്ളൂ. പക്ഷേ സ്വന്തം വണ്ടിക്ക് അത് തന്നെ യാത്ര പോകണം നിർബന്ധമുള്ള
1: വ്യക്തിയാണല്ലേ?
0: കേട്ടോ, ശരി ശരി. അപ്പൊ എവിടെ ഏറ്റവും ദൂരെ എങ്ങോട്ടാ പോയത്?
1: ദൂരെ തെങ്കാശി പോയായിരുന്നു, അവർ അമ്പലത്തിൽ പോയ. പിന്നെ സമയം കിട്ടില്ല, പിന്നെ ഞാൻ ആന്ധ്ര പോയി. ഇപ്പൊ വന്നതിന് ശേഷം പോയത്, അങ്ങനെ വണ്ടി ഇപ്പൊ ഓടിക്കാറില്ല. ഇപ്പൊ ചേച്ചിയും കൊണ്ട് അമ്പലത്തിൽ വന്നതായ.
0: ശരി ശരി ശരി. അപ്പൊ എന്തായാലും അങ്ങനെ ലൈഫ്
1: പോകുന്നില്ല.
0: ഓക്കെ ശരി. അപ്പൊ എന്തായാലും കുക്കിംഗ് ഇനി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ.
1: ഓക്കെ ഓക്കെ, പഠിക്കാൻ പഠിക്കുക. എന്തായാലും അടുത്ത പത്താം തീയതി പോവാ. ഈ പത്താം തീയതി പോവാ.
0: ഈ നുറുക്ക് വിദ്യകളൊക്കെ ഉണ്ടല്ലോ അമ്മമാര് പറഞ്ഞു തരുന്നത്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത്
1: നോക്കുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മടിയായുണ്ട്, നമ്മൾ ചെയ്യുന്നില്ല, അതേ ഉള്ളൂ.
0: ഓക്കെ, അപ്പൊ എന്തായാലും പരിചയപ്പെടുന്നത് സന്തോഷം കേട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക്
0: യു. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് വെളിയം സ്വദേശിയായ സൂരജനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പരാമുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പരാമുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് 90.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹായ്, ഹലോ, നമസ്കാരം, വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു കാസിഡ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടോണ ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കൂടെയുള്ളത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ടാഗ് ലൈനിൽ പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടം പോലെ പാട്ടുകളുമായിട്ട് കാസിഡ് കഫേയുമായിട്ട് ഞാൻ ദൈ ഒരു 12 മണി സമയത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് എൻജോയ് ചെയ്യാനുള്ള സമയമാണ്. നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, എല്ലാവരും ഒരുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടമുള്ള പാട്ട് കേട്ടുകൊണ്ട് വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതിനായിട്ടുള്ള ഒരു അവസരമാണ് ഈ ഒരു കാസറ്റ് കഫേയിലൂടെ ലഭിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ 2 മണി വരെ സമയമുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ലൈവിലൂടെ വിളിച്ചും അതുപോലെ തന്നെ ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്റ്റ് ആയില്ലെങ്കിൽ മെസ്സേജ് അയച്ചും ഒക്കെ അറിയിക്കാവുന്നതാണ്, റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അതും പ്രിയപ്പെട്ടവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പാട്ടുകളൊക്കെ ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0479 209090 എന്ന നമ്പറിലേക്ക്. 0474 2919909 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. കാരണം ഒരുപാട് പേര് വിളിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ കാസറ്റ് കഫേ കേട്ടോ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വിളിച്ചിട്ട് കണക്റ്റ് ആകണമെന്നില്ല, ആ ഒരു സമയം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയച്ചുകൊണ്ടും പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9524 9090 9562 6649909 എന്ന നമ്പറിലേക്ക്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
7: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
6: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഇഷ്ടം പോലെ പാട്ടുകളുമായിട്ട് ഇതാ നിങ്ങളോടൊപ്പം ഉള്ളത് ആർജി അനൂഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇഷ്ടം പോലെ പാട്ടുകൾ ഇവിടെ ഉണ്ട്. അതിലേത് പാട്ട് വെക്കണമെന്ന് നിങ്ങളെ ലിസണേഴ്സ് ആണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ സമയമാണ് 2 മണിവരെ കാസറ്റ് കഫേ എന്ന പ്രോഗ്രാമിലൂടെ പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യാം. അതും പ്രിയപ്പെട്ടവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474 2919090 0974 2919090 എന്ന നമ്പറിലേക്ക് വിളിക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്. അപ്പൊ ആ പാട്ട് ചോദിച്ചു വാങ്ങിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ, നമസ്കാരം മോളെ.
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാ സംസാരിക്കുന്നേ?
1: ഇത് നെടിയവിളയിൽ നിന്ന് ശാന്ത ചേച്ചിയാണ്.
0: എന്തൊക്കെയുണ്ട് ശാന്ത ചേച്ചി, നെടിയവിളയിൽ വിശേഷങ്ങൾ?
1: നല്ല വിശേഷം മോളെ. പിന്നെ ഞങ്ങളുടെ നെടിയവിള ടൗണില് ഒരു കട നടത്തിയിരുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മോൻ മരിച്ചു പോയായിരുന്നു.
0: ഓക്കെ.
1: അടക്കമാ. അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ട് ഞങ്ങളുടെ നെടിയവിള ടൗണില്.
0: ഓഹോഹോ, ഓക്കെ ഓക്കെ.
1: പിന്നെ അന്തരീക്ഷം ഒക്കെ നല്ല കാലാവസ്ഥയാണ്. ഒന്നും പറയാൻ പറ്റാത്തൊരു സമയം കൂടെ. ഈ മോന്റെ മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമുള്ള ഇത് എന്ന് വെച്ചാൽ, കുഞ്ഞിലെ തൊട്ട് ഞങ്ങളുടെ കുഞ്ഞിലെ മക്കളുടെ കുഞ്ഞിലെ തൊട്ട് ഞങ്ങൾ അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരുന്നേ.
0: ആണല്ലേ? ഓക്കെ ഓക്കെ.
1: അതിന്റെതായിട്ടുള്ളൊരു ദുഃഖമുണ്ട്.
0: അപ്പൊ ഇപ്പോ എവിടാണ് ചേച്ചി? അംഗനവാടിയിലാണോ?
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ കുട്ടികളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണോ?
1: ഇല്ല, കഴിക്കാറായില്ല. 12:45 ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നത്.
0: ആണല്ലേ? ഓക്കെ ഓക്കെ.
1: അവരെല്ലാം ഇവിടെ ചിരിച്ചും കളിച്ചും ഒക്കെ പാട്ട് കേൾക്കാനായിട്ട്
0: ഇരിക്കുകയാണല്ലോ. ആഹാ, സൗണ്ട് കേൾക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ഓക്കെ. ഹലോ, ഇത് ആരാ സംസാരിക്കുന്നേ? ആരാണ്? തീർത്ഥ. തീർത്ഥക്കുട്ടിക്ക് ഏത് പാട്ടാ കേൾക്കണ്ടേ? അത്രയൊന്നും ആയിട്ടില്ലല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് ചേച്ചി കേൾക്കേണ്ടത് കാസറ്റ് കഫേയിലൂടെ? ഓക്കെ ഓക്കെ. ഇന്ദ്രനീലമയോലം എന്ന പാട്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ചേച്ചി പാട്ട് വെച്ചു തരാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നെടിയവിളയിൽ നിന്നും ശാന്ത ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. വൈശാലി എന്ന മൂവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം വാരം പാടി ചിത്രാമ്മ പാടി മനോഹരമാക്കിയ ഒരു പാട്ടാണ് ഇന്ദ്രനീലമയോലം എന്ന മനോഹരമായ പാട്ട്. ONV കുറുപ്പ് സാറാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. ബോംബെ രവി സാറാണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശാന്ത ചേച്ചിക്ക് വേണ്ടിയിട്ടും ശാന്ത ചേച്ചിയുടെ എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു പാട്ട് വെച്ച് തരുന്നതായിരിക്കും. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്നത് വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് മേഘയാണ്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. യെസ്, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മേഘയും വീട്ടിലുള്ള എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഒരു പാട്ട് വെച്ച് തരാമോ? അതിനെന്താ വെച്ച് തരാമല്ലോ. എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്നു, നീ തുഴഞ്ഞു വന്നു എന്ന് പറഞ്ഞിട്ടാണ് അയച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം എന്തായാലും ഈ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് മേഘക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ദാസാറും സുജാത മാമും ചേർന്ന് പാടി മനോഹരമാക്കിയ പൊക്കിരി രാജ എന്ന സിനിമയിലെ നല്ലൊരു റൊമാൻറ്റിക് സോങ് ആണ്. ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം സാറാണ്. മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് വേറാരുമല്ല, ജാസി ഗിഫ്റ്റ് സാറാണ് കേട്ടോ. അപ്പം എന്തായാലും രണ്ട് നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാൻ പോകുന്നത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേ ഫ്രം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: വൈശാലി എന്ന മൂവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ചിത്രാമ്മ പാടി മനോഹരമാക്കിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് കാസറ്റ് കഫേയിലൂടെ ഇപ്പോൾ കേട്ട് എൻജോയ് ചെയ്തത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടെയുള്ളത് ആർ ജെ അനുഷയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 35 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ, ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഓടി എത്തുന്നുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04-2919-0090 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം, മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526499090 എന്ന നമ്പറിലേക്ക്. അപ്പോ അടുത്തൊരു കോളർ വെയിറ്റിംഗിലാണ്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
1: എന്റെ പേര് ഭഗവതി.
0: ഭഗവതി? ഓക്കെ ഭഗവതി, ഏത് കാവിലെ ഭഗവതിയാണ്?
1: ആദ്യമായിട്ടാണ്
0: കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം, എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടല്ലേ? സന്തോഷമുണ്ടോ? ഹാപ്പിയാണോ? ആദ്യമായിട്ട് വിളിച്ചു കിട്ടിയതില്?
1: ഹലോ,
0: കേൾക്കാമോ? ഹലോ,
1: കേൾക്കുന്നുണ്ട്.
0: ഓക്കെ ഓക്കെ, ഹാപ്പിയാണോ ഭഗവതി?
1: എന്തോ
0: ഹാപ്പിയാണോ എന്ന് വിളിച്ചിട്ട് കിട്ടിയതിൽ?
1: ഓക്കെ
0: ഓക്കെ ഓക്കെ ഭഗവതി, അത് നമ്മളെ ദൈവത്തെ വിളിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കിപ്പോ ഭഗവതിയോട് ഇങ്ങനെ പേരെടുത്ത് സംസാരിക്കുമ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഫീൽ ചെയ്ത്. ഓക്കെ ഭഗവതി, അപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട്,
0: അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്ന പാട്ടാണ് കേൾക്കേണ്ടത്. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? ആർക്ക് വേണ്ടിയിട്ടാണ്?
1: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ, അപ്പോ ഭഗവതി ഏത് ക്ലാസ്സിലാ പഠിക്കുകയാണോ അതോ വർക്ക് ചെയ്യാണോ? ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു വോയിസ്. അപ്പൊ ഞാൻ ഓർത്തു ചിലപ്പോ പഠിക്കുന്ന കുട്ടിയായിരിക്കും എന്ന് വിചാരിച്ചു. ഓക്കെ പോട്ടെ, എന്താ ചെയ്യണേ? എന്ത് ജോലിയാ ചെയ്യണേ? എന്ത് ജോലിയാ ചെയ്യുന്നേ? ബ്രേക്ക് എടുത്ത് വീട്ടിലിരിക്കുകയാണ്. അപ്പൊ പാട്ടൊക്കെ കേട്ടിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും വെട്ടിക്കവലയിൽ നിന്നും വിളിച്ചിട്ട് ഭഗവതി ഡിമാൻഡ് ചെയ്തിരിക്കുന്ന പാട്ട് അദ്വൈതം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എം ജി ശ്രീകുമാർ സാറും ചിത്രാമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയ നല്ലൊരു പാട്ടാണ് കേട്ടോ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന് തുടങ്ങുന്ന പാട്ട്. അപ്പൊ ഉറപ്പായിട്ടും ഭഗവതിക്ക് വേണ്ടിയിട്ടും ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ അസ്ഫ്രയ എഫ് എം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, മൈ നെയിം ഈസ് റിൻസി ലിജിൻ ഫ്രം പ്ലാപ്പള്ളി. ഓക്കെ, എനിക്ക് ഈറൻ കാറ്റിൻ ഈണം പോലെ എന്ന സോങ് ഇട്ട് തരുമോ? ഉറപ്പായിട്ടും വെച്ച് തരാം. ഡെഡിക്കേഷൻ മൈ ഫേവറേറ്റ് പേഴ്സൺ മനു അജയ് എന്ന് പറഞ്ഞിട്ടാണ് റിൻസി മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം റിൻസിയുടെ ഫേവറേറ്റ് പേഴ്സൺ ആയിട്ടുള്ള മനുവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. സലാല മൊബൈൽസ് എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ശ്രേയ ഘോഷാൽജിയാണ് ഈ ഒരു പാട്ട് പാടി മനോഹരമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു റൊമാൻറ്റിക് സോങ്ങും ദാ വരികയാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആസ്പ്രേ ഫ്രം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
7: ബിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

26 ഫിഫ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസിറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടിയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റും അതുപോലെ തന്നെ 53 സെക്കൻഡിലും എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനി 1 മണിക്കൂർ നേരം മാത്രമേ ബാക്കിയുള്ളൂ പാട്ടുകളൊക്കെ ചോദിച്ച് വാങ്ങിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്ക്, 0474291909 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടത്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്ക്. അപ്പം എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് പുനലൂരിൽ നിന്നും ഗായത്രിയാണ് കേട്ടോ. ഗായത്രി ചോദിച്ചിരിക്കുന്ന പാട്ട് ബോംബെ എന്ന മൂവിയിലെ ഉയരേ ഉയരേ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും. 1994 റിലീസായ സിനിമയാണ് ബോംബെ എന്ന സിനിമ. അതിലെല്ലാ പാട്ടുകളും ഒന്നിനൊന്നും മികച്ചത് എന്ന് വേണമെങ്കിൽ പറയല്ലേ. കാരണം അതിന് മ്യൂസിക് കോമ്പോസിഷൻ നൽകിയിരിക്കുന്നത് വേറെ ആരുമല്ല, സാക്ഷാൽ AR റഹ്മാൻ സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഒരു ഫ്രഷ് ഫീൽ ആയിരിക്കും നമുക്ക് ലഭിക്കുക അല്ലേ. അതുപോലെ തന്നെ ഈ പാട്ട് പാടിയിരിക്കുന്നത് ഹരിഹരൻ സാറും അതുപോലെ ചിത്രാമ്മയും ചേർന്നിട്ടാണ്. അപ്പം എന്തായാലും ഗായത്രിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ദേവാനന്ദാണ്. ദേവാങ്കണങ്ങൾ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവാനന്ദ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ഒരു ഗംഭീര സോങ് ആണ് ദാസാറ് പാടി മനോഹരമാക്കിയ ഒരു എവർ ഗ്രീൻ ഹിറ്റ് സോങ് എന്ന് വേണമെങ്കിലും പറയാമല്ലേ. അപ്പം എന്തായാലും 2 നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാൻ പോകുന്നത്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സും.
6: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
5: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: മധുരം പങ്കുവെക്കുന്നത് സ്നേഹം പങ്കുവെക്കുന്നതിന് തുല്യമാണ്. ഇന്ന് ലോക ചോക്ലേറ്റ് ദിനം. പറയാതെ പറഞ്ഞ പ്രണയമെല്ലാം ഇന്നൊരു ചോക്ലേറ്റിന്റെ മധുരത്തിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തട്ടെ. പ്രണയം തുളുമ്പുന്ന പാട്ടുകളുടെ മധുരവുമായി ആശ്രയ FM 90 കൂടെയുണ്ട്.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസിഡ് കഫി. ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടിയുള്ളത് ആർ ജെ അനുഷയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 19 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മുടെ കാസിഡ് കഫി എന്നീ ഒരു പ്രോഗ്രാമിലൂടെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിച്ചുകൊണ്ട് പാട്ടുകൾ ഏതാണെന്ന് വെച്ചാൽ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474291090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്. അപ്പോ നെക്സ്റ്റ് കോളിലേക്ക് പോകാം. ഹലോ ഹലോ
3: ഹലോ
2: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
3: ഞാൻ മുട്ടറയിൽ നിന്ന് മായ.
2: എന്തൊക്കെയുണ്ട് മായ ചേച്ചി വിശേഷങ്ങൾ മുട്ടറയിൽ?
3: അവിടെ എല്ലാം നല്ല സുഖമാണ്.
2: കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? കാലാവസ്ഥയൊക്കെ എങ്ങനെ പോകുന്നു?
3: മഴയുണ്ട്, വെയിലുണ്ട്.
2: മഴയും ഉണ്ട്, വെയിലും ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ.
3: കുഴപ്പമില്ലാതെ പോകുന്നു.
2: ഓക്കെ, ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണോ? ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുവാണോ?
3: ചോറ് കഴിച്ചു തീർന്നു.
2: കഴിച്ചു തീർന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഒരു പാട്ട് കൂടി ആകാല്ലേ. ഏത് പാട്ടാ കേൾക്കണ്ടേ? ഏത് പാട്ടാ കേൾക്കേണ്ടത്?
3: എനിക്ക് പവിത്രത്തിനകത്തുള്ളൊരു പാട്ട്.
2: പവിത്ര മൂവിയിൽ ഏതെങ്കിലും ഒരു പാട്ട് മതിയോ?
3: ഏതെങ്കിലും ഒരു പാട്ട്.
2: ഓക്കെ, അത്രക്ക് ഇഷ്ടമുള്ള മൂവിയാണോ പവിത്രം? ഓക്കെ ഓക്കെ. അപ്പൊ ഡെഡിക്കേഷനോ?
3: കേട്ടില്ല.
2: ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിയിട്ടാണ്?
3: അത് പള്ളിക്ക് നിന്ന് ഒരു പ്രസാദേട്ടനും
2: മാമന വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ടല്ലേ. ഓക്കെ ഓക്കെ, പ്രസാദേട്ടൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാപ്പിയാകും. എന്തായാലും പ്രസാദ് മാമന് വേണ്ടിയിട്ടും വായിച്ചേച്ചിട്ട് വക ഒരു പാട്ടല്ലേ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കേട്ടോ. താങ്ക് യു സോ മച്ച് മക്കോളെ. ഓക്കെ, അപ്പൊ എന്തായാലും മായി ചേച്ചി വിളിച്ചിട്ട് ഡിമാൻഡ് ചെയ്തിരിക്കുന്ന പാട്ട് പവിത്രം എന്ന സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നല്ലൊരു പാട്ട് തന്നെ ആ ഒരു സിനിമയിലേത് വെച്ച് തരുന്നതായിരിക്കും. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സരികയാണ്. ഹായ് ചേച്ചി, ഒരു നിലാമഴ പോലെ തൃശൂർ പൂരം എന്ന മൂവിയിലെ പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സരിക മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും. തൃശൂർ പൂരം എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് തന്നെയാണ് സരിക ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഹരിഹരനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാട്ടിൻ്റെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് രതീഷ് വേഗയാണ്. ബി കെ ഹരിനാരായണനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് നല്ല പാട്ടുകൾ ദ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരികയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ് ഫ്രീ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
0: ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: കേട്ടോണ്ടിരിക്കുന്നത് വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പൊ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് താ ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് വീണ്ടും ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും പാട്ടുകളൊക്കെ ലൈവിലൂടെ വിളിച്ചും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചും ഒക്കെ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ, 9526-4-9090 എന്ന നമ്പറിലേക്ക്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1:34 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
5: ഹലോ,
4: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
5: രാജേഷ്
4: ഏട്ടാ, എവിടുന്നാ വിളിക്കുന്നേ? ആണല്ലേ. ഓ ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുവാണോ? കഴിച്ചില്ല. കഴിക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഒരു പാട്ട് കേട്ട് കളയല്ലേ? ഓക്കെ, ഏത് പാട്ടാ കേൾക്കണ്ടേ?
5: എനിക്ക്
4: മഴവില്ല സിനിമയിലെ പാട്ടല്ലേ. ഏത് പാട്ടായിരുന്നു? പൊന്നോല തുമ്പി അല്ലേ. പൊന്നോല തുമ്പി ആണോ പൊന്നോല തുമ്പിലാണോ? പൊന്നോല തുമ്പിയോ? ഓക്കെ, തുമ്പി എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. പക്ഷെ ആക്ച്വലി ആ പാട്ടിന്റെ വരികൾ എടുത്തു നോക്കുകയാണെങ്കിൽ മനസ്സിലാകും പൊന്നോല തുമ്പിൽ പൂവാലി തുമ്പി ആടെന്നാണ് കേട്ടോ. നമ്മളൊക്കെ ഈ വരുതെറ്റി പാടുന്ന ഒരുപാട് പാട്ടുകളുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലൊരു പാട്ടാണ് ഈ പാട്ട്. എന്തായാലും ഈ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫേവറേറ്റ് സോങ് ആണോ?
5: ഫേവറേറ്റ്
4: സോങ് ആണല്ലേ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ വൈഫിന് വേണ്ടിയിട്ടാണ് ആ ഒരു പാട്ടല്ലേ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വൈഫിന്റെ പേര് വന്നില്ല. ഷാരി. ഓക്കെ, അപ്പൊ ഷാരി ചേച്ചിക്ക് വേണ്ടിയിട്ട് രാജേഷ് ഏട്ടന്റെ വക ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ട് തന്നെയാണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മഴവിൽ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസാറും അതുപോലെ തന്നെ ചിത്രാമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയ നല്ലൊരു പാട്ടാണ് പൊന്നോല തുമ്പിൽ പൂവാലി തുമ്പി ആട് ആടുന്നി ആടാട് എന്ന് തുടങ്ങുന്ന ഈ ഒരു മനോഹരമായ പാട്ട്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഹായ് അനുഷ, ഞാൻ ചിന്നു. ഇന്നെനിക്ക് ദുരന്തല്ലേ ഇഷ്ക് ജലക്കാർ എന്ന പാട്ട് വെച്ച് തരുമോ? എൻ്റെ മകന് അനിയൻകുട്ടന് വലിയ ഇഷ്ടമാണ് ഈ ഒരു പാട്ട്, അവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുറച്ച് മുമ്പ് അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. അതിനുശേഷം നമുക്കൊന്നും പാട്ടില്ലേന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം ഞാൻ തുടക്കത്തിലേ തന്നെ പറയാറുണ്ട്, ഒരുപാട് പേര് നമ്മുടെ ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മെസ്സേജ് അയച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഓർഡർ നോക്കിയിട്ടായിരിക്കും പാട്ടൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ലേറ്റായും, അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങൾ ചില ദിവസങ്ങൾ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കും. എന്തായാലും ചിന്നു ചേച്ചിയുടെ മകന് വേണ്ടിയിട്ട് ദുരന്തർ മൂവിയിലെ ഒരു പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Ini arivumaashayangalum vaichariyam. Aasraya Madrinadu Masikeyude Varikaragan ningalkkum suvarnavasaram.
3: Nammude sargathmaka srushtikal Madrinadilude naadariyatte. Madrinadu Jeevakarunya Masika vaikkuka varikaravuka. Kooduthal vivarangalkku 9447789863 enna numberilekku bandhappedam. Ningalude business ini naadariyatte Aasraya FM 90 ilude. Parisyangal nalkuvanayi നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
4: യാസിദ് കഫി,
5: യാസിദ് കഫി
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടോണ ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം വിത്ത് മീ ആർജെ അനുഷ. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന അടുത്തൊരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവന്നൂരിൽ നിന്നും പി വി മുഹമ്മദിക്കാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ആശ്രയ FM, വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ കാസറ്റ് കഫേയിൽ തുഷാരം എന്ന സിനിമയിലെ യൗവനം നീയതിൽ തേൻകണം എന്ന ഗാനം എല്ലാവർക്കും വേണ്ടി കേൾപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പി വി മുഹമ്മദിക്ക വടക്കേ വാവന്നൂരിൽ നിന്നും ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ തുഷാരം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസാറും ജാനകി അമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയ ഒരു എവർ ഗ്രീൻ സോങ് തന്നെയാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് യൂസഫ് അലി കച്ചേരിയാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. ശ്യാം സാറാണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ മുഹമ്മദ് അക്കയുടെ ഈ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. കാരണം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 53 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

അരവിന്ദേ ആഘോഷം. Good afternoon. Welcome to Loudspeaker with me, RJ അനാമിക. നാവിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന നമ്മുടെയൊക്കെ സങ്കടങ്ങളെ ഒരു നിമിഷം കൊണ്ട് മാറ്റാനായിട്ട് പവറുള്ള ഒരു മാജിക് ഐറ്റം ഉണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒരു ചെറിയ പീസ് കഴിച്ചാൽ തന്നെ വല്ലാത്തൊരു ഫ്രഷ്നെസ്സും എനർജിയും ഫീൽ ചെയ്യുന്ന ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ട്രീറ്റ്, യെസ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്. ഇന്ന് ജൂലൈ 7 വേൾഡ് ചോക്ലേറ്റ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ.

ശരിക്കും എന്താണ് ഈ ചോക്ലേറ്റ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൊക്കോ ട്രീയുടെ കുരുവിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ സീഡ്സ് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കുന്നതാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. ആൻഡ് പെട്ടെന്നൊരു ദിവസം ഉണ്ടായ ഒന്നല്ല ചോക്ലേറ്റ്, ഇതിന് വലിയൊരു ഹിസ്റ്ററി തന്നെയുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് മയൻസ് ആൻഡ് അസ്റ്റെക്സും ഇതൊരു ബിറ്റർ ഡ്രിങ്ക് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഇതിൽ നമ്മൾ ഇന്ന് കാണുന്ന മധുരം ഒന്നും ഇല്ലായിരുന്നു, പകരം സ്പൈസി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ദൈവങ്ങളുടെ പാനീയം അല്ലെങ്കിൽ ഡ്രിങ്ക് ഓഫ് ദ ഗോഡ്സ് എന്നാണ് അവർ ഇതിനെ അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1550 ഇത് ആദ്യമായിട്ട് യൂറോപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയതിനു ശേഷമാണ് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് നമ്മൾ ഇന്ന് കഴിക്കുന്ന ഒരു സ്വീറ്റ് ആൻഡ് യമ്മി ആയിട്ടുള്ള ചോക്ലേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. 1550 യൂറോപ്പിലേക്ക് ആദ്യമായിട്ട് ചോക്ലേറ്റ് എത്തിയ ആ ഒരു ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ജൂലൈ 7 വേൾഡ് ചോക്ലേറ്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോ ചോക്ലേറ്റിന്റെ ഒരു ബാക്ക് സ്റ്റോറിയും ഹിസ്റ്ററിയും ഒക്കെ നമ്മൾ കേട്ടു. ഇനി നമുക്ക് ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് എന്ന് കേൾക്കാം കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ഫ്രീ ഐ എഫ് 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമാണ്. ഇന്ന് July 7th വേൾഡ് ചോക്ലേറ്റ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ ചോക്ലേറ്റ് വെച്ചുണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ചധികം റെസിപ്പീസിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ചോക്ലേറ്റ് വെച്ചുണ്ടാക്കുന്ന റെസിപ്പീസിനെ കുറിച്ച് പറയുന്ന സമയത്തുണ്ടല്ലോ, ആദ്യം തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ലാതെ പറയാം, അതൊരു കിഡിലൻ ക്ലാസിക് ചോക്ലേറ്റ് കേക്ക് ആണ്. ഏത് സെലിബ്രേഷനും കേക്ക് മുറിക്കുക എന്നത് നമ്മുടെ ഒരു റൊട്ടീനായിട്ട് മാറിയിരിക്കുകയാണല്ലോ. അതിൽ തന്നെ ചോക്ലേറ്റ് കേക്കിനോടുള്ള ആ ഒരു സ്നേഹം എപ്പോഴും കുറച്ച് സ്പെഷ്യൽ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേക്കിന്റെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് 1764 അമേരിക്കയിൽ നിന്നാണ് കേട്ടോ. ഡോക്ടർ ജെയിംസ് ബേക്കർ എന്നൊരാള് കൊക്കോ ബീൻസ് രണ്ട് കല്ലുകൾക്കിടയിലിട്ട് പൊടിച്ച് പൗഡർ ആക്കാമെന്ന് കണ്ടുപിടിച്ചതോടുകൂടിയാണ് ഇതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. പിന്നീട് 1800s ആളുകൾ ഈ ഒരു കൊക്കോ പൗഡർ കേക്കുകളിൽ ആഡ് ചെയ്ത് പരീക്ഷണങ്ങൾ നടത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ അത്ര സോഫ്റ്റ് ആയിരുന്നില്ല അന്നത്തെ ആ ഒരു കേക്കുകൾ എന്ന് പറയുന്നത് കേട്ടോ. പിന്നീട് കുറെ വർഷങ്ങൾ കൂടി കഴിഞ്ഞ് ബേക്കിംഗ് പൗഡറും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കഴിക്കുന്ന സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഉണ്ടായി തുടങ്ങിയത്. അപ്പോ ഇനി നമുക്കിനി വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു ക്ലാസിക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനായിട്ട് കുറച്ച് മൈദ, നല്ല ഡാർക്ക് കൊക്കോ പൗഡർ, ആവശ്യത്തിന് പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ള ഉപ്പ് എന്നിവ എടുത്തു വെക്കണം. ഇവയെല്ലാം കൂടി നന്നായിട്ട് അരിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് മുട്ട, കുറച്ച് പാല്, സൺഫ്ലവർ ഓയിൽ പോലുള്ള ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും എണ്ണ, പിന്നെ നല്ലൊരു മണത്തിനായിട്ട് കുറച്ച് വാനില എസെൻസ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ കേക്ക് നല്ല സോഫ്റ്റ് ആകാനായിട്ടും അതുപോലെ കൊക്കോയുടെ ടേസ്റ്റ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാനായിട്ടും വേണ്ടിയിട്ട് അവസാനം കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്തിളക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഇനി ഈ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ഓവനിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധാരണ പ്രഷർ കുക്കറിൽ വെച്ചോ ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ബേക്ക് ചെയ്ത് വന്ന കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഫ്രോസിംഗ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ദാ റെഡി ആയിരിക്കാണ് കേട്ടോ. ഈ ഒരു ചോക്ലേറ്റ് കേക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും നാവില് വെള്ളം ഊറി കാണും. അപ്പോ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീട്ടില്. ലൗഡ് സ്പീക്കറിൽ ഇനിയും ചോക്ലേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ചധികം റെസിപ്പീസിനെ കുറിച്ച് പറയാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രീ ഐ എഫ് 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ എഫ്എം 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. സോ ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പീനെ കുറിച്ചായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചോക്ലേറ്റ് കേക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഐറ്റമാണ് ചോക്ലേറ്റ് ബ്രൗണീസ്. കേക്ക് അല്ലാത്ത, ബിസ്ക്കറ്റ് അല്ലാത്ത, എന്നാൽ കഴിക്കാൻ വളരെ ഫുജി ആയിട്ടുള്ള ഒരു പ്രത്യേക തരം സ്വീറ്റ് ട്രീറ്റ് ആണ് ഈ ഒരു ചോക്ലേറ്റ് ബ്രൗണീസ് എന്ന് പറയുന്നത്. ഈ ഒരു ബ്രൗണി ഉണ്ടായതിനു പിന്നിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് കേട്ടോ. ആ ഒരു കുട്ടി സ്റ്റോറി കേട്ടതിനു ശേഷം ഇതിന്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. 1893 ഷിക്കാഗോയിൽ നടന്ന ഒരു എക്സിബിഷനു വേണ്ടി ഫാം ഹൗസ് ഹോട്ടലിലെ ഷെഫ് ഉണ്ടാക്കിയതാണ് ആദ്യത്തെ ബ്രൗണി എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ മറ്റൊരു രസകരമായിട്ടുള്ള കഥയുണ്ട്. പണ്ടൊരു ഷെഫ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ബേക്കിംഗ് പൗഡർ ചേർക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബേക്ക് ചെയ്തെടുത്തപ്പോ കേക്ക് പതിവ് പോലെ പൊങ്ങി വരാതെ വളരെ ഡെൻസ് ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അബദ്ധത്തിൽ സംഭവിച്ച ആ ഒരു മിസ്റ്റേക്ക് ആണ് ഇന്ന് ലോകമെമ്പാടും ആളുകൾക്ക് ഭ്രാന്തമായിട്ട് ഇഷ്ടമുള്ള ബ്രൗണി ആയിട്ട് മാറിയത്. ഇനി ഈ ഒരു ചോക്ലേറ്റ് ബ്രൗണി എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും ബട്ടറും കൂടി ഒരു പാത്രത്തിലാക്കി ഡബിൾ ബോയിലിംഗ് രീതിയിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഈ മെൽറ്റായ ചോക്ലേറ്റിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് മുട്ടയും കുറച്ച് വാനില എസെൻസും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മൈദയും കൊക്കോ പൗഡറും അല്പം ഉപ്പും കൂടി അരച്ചു ചേർത്ത് വളരെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ബ്രൗണി ബാറ്റർ കേക്ക് പോലെ ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് അതിന് മുകളിൽ വെച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി വിതറി കൊടുക്കുകയാണെങ്കിൽ കാണാനായിട്ടും കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി ദാ റെഡി ആയിരിക്കുകയാണ്. ചൂടോടുകൂടി ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമിന്റെ കൂടെ ഈ ഒരു ബ്രൗണി കഴിക്കാനായിട്ട് വല്ലാത്തൊരു ടേസ്റ്റ് ആണ്, നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് കേട്ടോ. അപ്പോ ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ചോക്ലേറ്റ് ബ്രൗണി തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഫുഡ് ഐറ്റംസ് ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാം ലൗഡ് സ്പീക്കറിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ദിവസമാണ്. ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ് കേട്ടോ. സോ ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് ലൗഡ് സ്പീക്കറിലൂടെ നമ്മളിങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ്. പുറമേ നല്ല ക്രിസ്പിയും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കുക്കീസ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സ്നാക്ക് ആണെന്ന് തന്നെ പറയാം. ഇതിന്റെ ഹിസ്റ്ററിക്ക് പിന്നിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയുണ്ട്. 1938 അമേരിക്കയിലുള്ള ടോൾ ഹൗസിൻ എന്ന റെസ്റ്റോറന്റ് നടത്തിയിരുന്ന റൂത്ത് ഗ്രേവേഴ്സ് ഫേക്ക് ഫീൽഡ് എന്ന വനിതയാണ് ഇതാദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അവർ റെഗുലർ ആയിട്ട് ഉണ്ടാക്കാറുള്ള കുക്കീസ് തയ്യാറാക്കാനായിട്ട് നോക്കിയ സമയത്ത് അതിലേക്ക് ആവശ്യമുള്ള ബേക്കേഴ്സ് ചോക്ലേറ്റ് തീർന്നു പോയി എന്ന് മനസ്സിലായി. അങ്ങനെ പെട്ടെന്ന് അവർക്കൊരു ഐഡിയ തോന്നി. കയ്യിലുണ്ടായിരുന്ന ഒരു നെസ്ലെ ചോക്ലേറ്റ് ബാർ ചെറിയ പീസുകളാക്കി മുറിച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ബേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചോക്ലേറ്റ് മെൽറ്റായി കുക്കി ബാറ്ററിൽ മുഴുവൻ മിക്സ് ആകും എന്നായിരുന്നു അവര് വിചാരിച്ചത്. എന്നാൽ ബേക്ക് ചെയ്ത് പുറത്തെടുത്തപ്പോ ആ ചോക്ലേറ്റ് പീസുകൾ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആവാതെ അതുപോലെ തന്നെ കുക്കീസിൽ ഇരിക്കുന്നത് കണ്ടു. ആ ഒരു അബദ്ധത്തിൽ നിന്നാണ് ലോകമെമ്പാടും ഇന്ന് ആഘോഷിക്കുന്ന ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ജനിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഒരു ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും എന്ന് നോക്കാം. ഇതിനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള കുറച്ച് ബട്ടർ, ബ്രൗൺ ഷുഗർ, അതുപോലെ സാധാരണ വൈറ്റ് ഷുഗർ എന്നിവ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബ്രൗൺ ഷുഗർ ചേർക്കുന്നത് കൊണ്ടാണ് ഈ കുക്കീസിന് ആ ഒരു പ്രത്യേക കളറും ടെക്സ്ചറും കിട്ടുന്നത്. ഈ ഒരു മിക്സിലേക്ക് ഒരു മുട്ടയും കുറച്ച് വാനില എസൻസും ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് മൈദ, ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പ് എന്നിവ അരിച്ചു ചേർത്ത് പതുക്കെ മിക്സ് ചെയ്ത് നല്ലൊരു കുഴച്ച മാവിന്റെ രൂപത്തിലാക്കി എടുക്കണം. ഇതിലേക്കാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ചിപ്സ് ധാരാളമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഈ ഒരു മാവിൽ നിന്നും ചെറിയ ഉരുളകൾ എടുത്ത് ഒരു ബേക്കിംഗ് ട്രെയിൽ കുറച്ച് അകലത്തിൽ വെച്ച് കൊടുക്കാം. ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പരന്ന് വരാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ ഗ്യാപ്പ് ഇട്ട് വെക്കുന്നത് കേട്ടോ. ഇനി ഇത് ഓവനിൽ വെച്ച് ഒരു 10-12 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് റെഡിയാകും. ഓവനിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. തണുത്ത് കഴിയുന്ന സമയത്താണ് ഇതിന് ആ ഒരു ക്രിസ്പിനെസ് കിട്ടുന്നത് കേട്ടോ. നല്ല ചൂട് പാലിന്റെ കൂടെ ഈ ഒരു ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് കഴിക്കാനായിട്ട് വല്ലാത്തൊരു ടേസ്റ്റ് ആണ് കേട്ടോ. എന്തായാലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും ഈ ഒരു ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് എന്ന് പറയുന്നത്. ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. സോ ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനിയും കുറച്ചധികം റെസിപ്പീസും കൂടി എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
6: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
8: ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
7: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. സോ ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർജെ അനോമിക. ചോക്ലേറ്റ് കേക്കും ബ്രൗണീസും കുക്കീസും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്ന മറ്റൊരു കിടിലൻ ഐറ്റമാണ് ചോക്ലേറ്റ് മൗസ്. കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്ന ഈ ഒരു ഡെസേർട്ടിന്റെ പേര് ശരിക്കും വന്നത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് കേട്ടോ. ഈ ഫ്രഞ്ചിൽ മൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പദ എന്നാണ് മീനിങ് വരിക. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആൻഡ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്രീമി ഡെസേർട്ട് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിന്റെ ഉത്ഭവത്തെ കുറിച്ചും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതായത് 19th century അവസാന ഘട്ടത്തിൽ ഫ്രാൻസിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ചിത്രകാരനായിരുന്നു ഹെൻറി ഡി ഡൗലൗസ് ലോൾറെക്. അദ്ദേഹത്തിന്റെ ചിത്രരചനയ്ക്ക് പുറമെ പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്ത് പരീക്ഷിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അദ്ദേഹം ചോക്ലേറ്റ് മുട്ടയും വെച്ച് നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിൽ നിന്നാണ് ആദ്യമായിട്ട് ഒരു ചോക്ലേറ്റ് മൗസ് ജനിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ അതിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് അദ്ദേഹം ഈ ഒരു കണ്ടുപിടുത്തത്തിന് നൽകിയ പേര് ചോക്ലേറ്റ് മയോണൈസ് എന്നായിരുന്നു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ പേര് മാറി നമ്മൾ ഇന്ന് വിളിക്കുന്ന ചോക്ലേറ്റ് മൗസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു ചോക്ലേറ്റ് മൗസ് എങ്ങനെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാം എന്ന് നോക്കുകയാണെങ്കിൽ, ഇതിനായിട്ട് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഡാർക്ക് ചോക്ലേറ്റും അല്പം ബട്ടറും കൂടി ഡബിൾ ബോയിലിംഗ് രീതിയിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി കുറച്ച് മുട്ടയെടുത്ത് അതിലെ മഞ്ഞയും വെള്ളയും പ്രത്യേകം പാത്രങ്ങളിലേക്ക് മാറ്റുക. നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റിലേക്ക് ഈ ഒരു മുട്ടയുടെ മഞ്ഞക്കുരു മാത്രം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം മാറ്റിവെച്ച മുട്ടയുടെ വെള്ളയിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലൊരു തിക്കായിട്ടുള്ള പത വരുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി പതപ്പിച്ച് വെച്ച മുട്ടയുടെ വെള്ള വളരെ പതുക്കെ നമ്മുടെ ചോക്ലേറ്റ് മിക്സിലേക്ക് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഒരിക്കലും ഓവർ ആയിട്ട് ഇളക്കാനായിട്ട് പാടില്ല. ആ ഒരു എയറി ടെക്സ്ചർ അതുപോലെ തന്നെ നിലനിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി തയ്യാറാക്കിയിട്ടുള്ള മിക്സ് ചെറിയ ഗ്ലാസുകളിലേക്കോ അല്ലെങ്കിൽ ബൗളുകളിലേക്കോ മാറ്റി ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് മൗസ് റെഡി ആയിരിക്കുകയാണ്. സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന് മുകളിൽ വെച്ച് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ഷേവിങ്സും കൂടി ഇട്ടാൽ കാണാനും കഴിക്കാനായിട്ടും നല്ല സൂപ്പർ ആയിരിക്കും. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു റെസിപ്പിയാണ് ചോക്ലേറ്റ് മൗസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഫുഡ് ഐറ്റംസ് ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ടതിന് മുമ്പായിട്ട് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ട്രാക്കുകൾ കേൾക്കാം ലൗഡ് സ്പീക്കറിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം ആഘോഷം. Welcome back to Loud Speaker with me, RJ അനാമിക. ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. സോ ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബ്രേക്കിന് മുന്നേ ചോക്ലേറ്റ് മൗസിന്റെ റെസിപ്പിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാനായിട്ട് പോകുന്നത് മനസ്സും ശരീരവും ഒരുപോലെ നിറയ്ക്കുന്ന ഒരു കിടിലൻ ഡ്രിങ്കിനെ കുറിച്ചാണ്. നല്ല തണുപ്പുള്ള സമയത്ത് ഒരു കപ്പ് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു ഫീല് വേറെ തന്നെയാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ആദ്യമായിട്ട് ഉണ്ടായ ചോക്ലേറ്റ് വിഭവം എന്ന് പറയുന്നത് ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് ആണ്. ഇതിന്റെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് മെക്സിക്കോയിൽ നിന്നാണ് കേട്ടോ. മായൻസും ആസ്റ്റെക്കുകളും കൊക്കോ ബീൻസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പൈസി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോക്കോലാറ്റൽ എന്നായിരുന്നു അവർ ഇതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് അത് നമ്മളെ കുടിക്കുന്ന പോലെ ചൂടോടെ ആയിരുന്നില്ല, മറിച്ച് തണുപ്പും അതിൽ കുറച്ച് മുളകൊക്കെ ചേർത്ത് നല്ല എരിവുള്ള ഒരു പാനീയമായിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1500 സ്പാനിഷ് ആളുകളെ ഇത് യൂറോപ്പിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതിൽ നമ്മൾ ഷുഗറൊക്കെ ആഡ് ചെയ്ത് ചൂടാക്കി കുടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു കയ്പുള്ള ഡ്രിങ്ക് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല മധുരമുള്ള ഹോട്ട് ചോക്ലേറ്റ് ആയിട്ട് മാറി. ഇനി എങ്ങനെയാണ് ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് പാലെടുത്ത് നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെക്കുക. പാല് തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഒട്ടും കട്ടിയില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് കുറുകെ വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ചെറിയ പീസുകളാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ടും മെൽറ്റ് ആയിട്ട് പാലിൽ മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കണം കേട്ടോ. ചോക്ലേറ്റ് ചേർക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഡ്രിങ്കിന് നല്ലൊരു തിക്നെസ്സും റിച്ച് ആയിട്ടുള്ള ഒരു ടേസ്റ്റും കിട്ടുന്നത്. ഇതിന്റെ കൂടെ ഒരു ഫ്ലേവർ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പും ഒരൽപ്പം വാനില എസെൻസും കൂടി ചേർക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എല്ലാം കൂടെ നന്നായിട്ട് തിളച്ചു കുറുകി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു ചൂടുള്ള ഹോട്ട് ചോക്ലേറ്റ് ഒരു മഗ്ഗിലേക്ക് ഒഴിച്ച് അതിന് മുകളിലായിട്ട് കുറച്ച് മാർഷ് മെലോസ് അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് ആയിരിക്കും ഹോട്ട് ചോക്ലേറ്റ്. സോ ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഫുഡ് ഐറ്റംസിനെ പറ്റിയും ഡ്രിങ്ക്സിനെ പറ്റിയും ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ട്രാക്കുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ് ലൗഡ് സ്പീക്കറിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: യെസ്, അങ്ങനെ ലൗഡ് സ്പീക്കർ ആണ് ആശ്രയ ഐഫോം 90 വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. സോ ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഫുഡ് ഐറ്റംസിനെ പറ്റിയും ഡ്രിങ്ക്സിനെ പറ്റിയും ഒക്കെയാണ് നമ്മളിങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്തത് ഞാൻ പറയാനായിട്ട് പോകുന്നത് ചോക്ലേറ്റ് ട്രഫിൾസിനെ കുറിച്ചാണ്. കാണാനായിട്ട് നല്ല റിച്ച് ആണെങ്കിലും ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു ഡെസേർട്ട് ആണ് കേട്ടോ. ഈ ട്രഫിൾസ് ഉണ്ടായതിനു പിന്നിലും ഒരു രസകരമായിട്ടുള്ള അബദ്ധത്തിന്റെ കഥയുണ്ട് കേട്ടോ. 1920s ഫ്രാൻസിലെ ഒരു പ്രശസ്തനായിട്ടുള്ള ഷെഫായിരുന്ന അഗസ്റ്റേ എസ്കോഫിയറിന്റെ അടുക്കളയിലാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചൂടാക്കിയിട്ടുള്ള ക്രീം അബദ്ധത്തിൽ മുട്ടയ്ക്ക് പകരം ചോക്ലേറ്റ് കഷ്ണങ്ങളേക്ക് ഒഴിച്ചുപോയി. ആ ഒരു മിസ്റ്റേക്കിൽ നിന്നുണ്ടായ തിക്കായിട്ടുള്ള ചോക്ലേറ്റ് പേസ്റ്റ് അവർ ചെറിയ ഉരുളകളാക്കി കൊക്കോ പൗഡറിൽ റോൾ ചെയ്തെടുത്തു. ഈ ഉരുളകളെ കാണാനായിട്ട് ഫ്രാൻസിലെ കാടുകളിൽ കാണപ്പെടുന്ന വിലവിടുപ്പുള്ള ട്രിഫിൾ എന്ന പേരുള്ള ഒരു തരം കൂണിനെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇതിന് ചോക്ലേറ്റ് ട്രഫിൾസ് എന്ന പേര് വന്നിട്ടുണ്ടായിരുന്നത്. അബദ്ധത്തിൽ ഉണ്ടായതാണെങ്കിലും ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഗിഫ്റ്റ് ആയിട്ടൊക്കെ നൽകാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രീമിയം സ്വീറ്റ് ആണ് അല്ലെങ്കിൽ ഡെസേർട്ട് ആണ് എന്ന് തന്നെ പറയാം. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഇതിന് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ ഫ്രഷ് ക്രീം ആൻഡ് ഫൈനലി കൊക്കോ പൗഡർ. ആദ്യം തന്നെ ചോക്ലേറ്റ് വളരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റിവെക്കുക. ഇനി മറ്റൊരു പാത്രത്തിലെ ക്രീം എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ക്രീം ഓവറായിട്ട് തിളയ്ക്കാനായിട്ട് പാടില്ല കേട്ടോ. ശേഷം ചെറിയ കുമ്പളകൾ വരുന്ന ആ ഒരു സ്റ്റേജ് ആകുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ചൂടുള്ള ക്രീം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 5 അനക്കാതെ വെച്ചതിന് ശേഷം പതുക്കെ ഇളക്കി ഇതൊരു സ്മൂത്ത് ആയിട്ടുള്ള ചോക്ലേറ്റ് മിക്സ് ആക്കി മാറ്റണം. ഈ സമയത്ത് കുറച്ച് ബട്ടർ കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ് കിട്ടുന്ന ഒന്നാണ്. ഇനി ഈ മിക്സ് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2-3 നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. തണുത്ത് കഴിയുന്ന സമയത്ത് ഇതൊരു തിക്കായിട്ടുള്ള മാവ് പോലെ ആകും കേട്ടോ. ഇതിൽ നിന്നും ഒരു സ്പൂൺ വെച്ച് ചെറിയ പോർഷൻസ് എടുത്ത് കൈ വെച്ചുരുട്ടി ബോൾസ് ആക്കിയ ശേഷം കൊക്കോ പൗഡറിലോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുത്ത് നട്ട്സിലോ ഒന്നുകൂടി റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല കിടലൻ ചോക്ലേറ്റ് ട്രഫിൾസ് റെഡി ആയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു ചോക്ലേറ്റ് ബോൾസ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ട് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ആണ് എന്ന് തന്നെ പറയാം. ചോക്ലേറ്റ് ട്രഫിൾസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് നമ്മൾ കേട്ടു. ഇനി നമ്മൾ അടുത്തത് പറയാനായിട്ട് പോകുന്നത് ചോക്ലേറ്റ് ഫഡ്ജിനെ കുറിച്ചാണ്. ഒരു ബ്രേക്കിന് ശേഷം കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് ലൗഡ് സ്പീക്കറിലൂടെ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ എഫ്എം 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ചോക്ലേറ്റ് ട്രഫിൾസ് പോലെ തന്നെ കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടം തോന്നുന്ന മറ്റൊരു വിഭവമാണ് ചോക്ലേറ്റ് ഫഡ്ജ് എന്ന് പറയുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഭയങ്കര സ്മൂത്ത് ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് കേട്ടോ ഇത്. ഇതിന്റെ ഉത്ഭവത്തെ കുറിച്ചും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. 1880s അമേരിക്കയിലാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അന്ന് അവിടെയുള്ള ഷെഫ് കാരമൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് അതിലെ ചേരുവകളുടെ അളവുകൾ എന്തോ അല്പം മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു അബദ്ധം മനസ്സിലായ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് നിരാശയിൽ ഫഡ്ജ് എന്ന് പറഞ്ഞു പോയി. ഇംഗ്ലീഷിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ആളുകൾ സാധാരണ പറയുന്ന ഒരു വേർഡാണ്. അങ്ങനെ അബദ്ധത്തിൽ കാരമൽ മാറി ഉണ്ടായ ആ ഒരു പുതിയ സ്വീറ്റിന് അദ്ദേഹം ഫഡ്ജ് എന്ന് പേരിട്ടു. പിന്നീട് അമേരിക്കയിലെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഈ ഒരു സ്വീറ്റ് വളരെ പോപ്പുലർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ചോക്ലേറ്റ് പ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ് ഈ ഒരു ചോക്ലേറ്റ് ഫഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ, ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഒരു പാനിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്ത് പതുക്കെ ചൂടാക്കുക കേട്ടോ. ഇതിലേക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഡാർക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗ്യാസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ഈ ഒരു ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയി കണ്ടൻസ്ഡ് മിൽക്കിനൊപ്പം ചേർന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ബട്ടറും ഒരല്പം വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബട്ടർ ചേർക്കുന്നത് ഇതിന് നല്ലൊരു ഗ്ലേസിംഗ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കുറച്ച് വാൽനട്സോ അല്ലെങ്കിൽ ബദാമോ ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ബട്ടർ പേപ്പർ വെച്ച ഒരു ട്രേയിലോ പാത്രത്തിലോ ഈ മിക്സ് ഒഴിച്ച് മുകൾ ഭാഗം നന്നായിട്ട് നിരപ്പാക്കി വെക്കുക. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2-3 മണിക്കൂർ നന്നായിട്ട് സെറ്റ് ആകാനായിട്ട് അനുവദിക്കണം. നന്നായിട്ട് തണുത്ത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തെടുത്ത് ചെറിയ സ്ക്വയർ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ഫഡ്ജ് ആണ് ഇത്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ചോക്ലേറ്റ് ഫഡ്ജ് ഡെഫിനറ്റ് ആയിട്ടും ഏത് ചോക്ലേറ്റ് ലവർക്കും ഒരു പെർഫെക്റ്റ് ട്രീറ്റ് സമ്മാനിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും. ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. സോ ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോ ഇനിയും കുറച്ചധികം ഫുഡ് ഐറ്റംസിനെ കുറിച്ചും പറയാനായിട്ടുണ്ട്, കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. സോ ചോക്ലേറ്റ് വെച്ചുണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മള് ബ്രേക്കിന് മുന്നേ ചോക്ലേറ്റ് ഫഡ്ജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സോഫ്റ്റ്നെസ്സിൽ നിന്നും നമ്മൾ ഇനി നേരെ പോകുന്നത് കുറച്ചുകൂടി ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഐറ്റത്തിലേക്കാണ്. അതാണ് ചോക്ലേറ്റ് ബാർക്ക് വിത്ത് നട്ട്സ് ആൻഡ് ഡ്രൈഡ് ഫ്രൂട്ട്സ്. പേര് കേട്ടത് വലിയ സംഭവമാണ് എന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ട്രീറ്റ് ആണിത്. മരത്തിന്റെ തൊലി അല്ലെങ്കിൽ ബാർക്ക് പോലെ കാണാനിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ ഒരു പേര് വന്നത്. ഇതിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ട് കാലത്തുണ്ടല്ലോ യൂറോപ്പിലെ ചോക്ലേറ്റ് നിർമ്മാതാക്കൾ അവർക്ക് ബാക്കി വരുന്ന ചോക്ലേറ്റും നട്ട്സും ഒക്കെ വെച്ച് ഉണ്ടാക്കിയിരുന്ന ഒരു സിമ്പിൾ സ്നാക്ക് ആയിരുന്നു ഇത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് അങ്ങനെ തന്നെ പരത്തി വെച്ച് അതിന് മുകളിൽ നട്ട്സ് ഒക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കുന്ന ഈ ഒരു രീതി അവർ കണ്ടുപിടിക്കുകയായിരുന്നു. പതുക്കെ പതുക്കെ അമേരിക്കയിലും മറ്റു ക്രിസ്മസ് പോലുള്ള ഹോളിഡേ സീസൺസിൽ ആളുകൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടില്ലാതെ പെട്ടെന്നൊരു സ്വീറ്റ് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഇത്. ഇനി ഇതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കുകയാണെങ്കിൽ, ഇതിനായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. ആദ്യം തന്നെ ഈ ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് രീതിയിലോ അല്ലെങ്കിൽ മൈക്രോവേവിലോ വെച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു ബട്ടർ പേപ്പർ വിരിച്ച് പ്ലേറ്റിലേക്കോ ട്രേയിലേക്കോ ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ഇതിനൊരു മീഡിയം കട്ടിയിൽ എല്ലായിടത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ചേർക്കുന്നത്. വറുത്ത ബദാം, കശുവണ്ടി, പിസ്ത പോലുള്ള നട്ട്സ്, അതുപോലെ ഉണക്കമുന്തിരി പോലുള്ള ഡ്രൈഡ് ഫ്രൂട്ട്സും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ ചോക്ലേറ്റിന് മുകളിലായിട്ട് വിതറി കൊടുക്കുക കേട്ടോ. ഇതിന്റെ കൂടെ കുറച്ച് കടലുപ്പ് കൂടി വിതറുന്നത് ആ ചോക്ലേറ്റിന്റെ മധുരത്തെ ഒന്നുകൂടി ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു ട്രേ ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ നന്നായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കണം. ചോക്ലേറ്റ് നന്നായിട്ട് തണുത്ത് കട്ടിയായി കഴിയുകയാണെങ്കിൽ അത് പുറത്തെടുത്ത് നമ്മുടെ കൈകൾ കൊണ്ട് പല ഷേപ്പിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. യാതൊരുവിധ ഷേപ്പും ഇല്ലാത്ത ആ ഒരു റസ്റ്റിക് ലുക്കാണ് ചോക്ലേറ്റ് ബാർക്കിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ചായയുടെ കൂടെയോ അല്ലാതെയോ കുറിക്കാൻ പറ്റിയ ഒരു ക്രഞ്ചി ചോക്ലേറ്റ് വിഭവം വീട്ടിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ആൻഡ് പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അപ്പോ ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. സോ ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൗഡ് സ്പീക്കറിൽ ഇനി ചെറിയൊരു ബ്രേക്ക് എടുക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് ലൗഡ് സ്പീക്കറിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സൂപ്പർ ഗെയിംസ്,
1: സൂപ്പർ ഫൺ
0: ആൻഡ് എക്സൈറ്റിംഗ് പ്രൈസസ്.
1: ഈവനിംഗ് ടീ ടൈം കളറാക്കാം ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
0: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്സ്.

അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദിവസമാണ്, വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. നമ്മൾ ആദ്യം ലൗഡ് സ്പീക്കറിലൂടെ ചോക്ലേറ്റിന്റെ ഹിസ്റ്ററിയെ പറ്റിയും ബാക്ക് സ്റ്റോറിയെ പറ്റിയും ഒക്കെ കേട്ടല്ലേ. അതിനുശേഷം ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ച് കിടിലൻ റെസിപ്പീസും ഒക്കെ കേട്ടു. ക്ലാസിക് ചോക്ലേറ്റ് കേക്ക് മുതൽ ഏറ്റവും അവസാനം പറഞ്ഞ ചോക്ലേറ്റ് ബാർക്ക് വരെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ചോക്ലേറ്റ് എന്ന് പറയുന്നത് വെറും ഒരു സ്വീറ്റ് മാത്രമല്ല, അതൊരു വലിയൊരു ഇമോഷൻ കൂടിയാണ്. നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റാനായിട്ടും സ്ട്രെസ് കുറയ്ക്കാനായിട്ടും അതുപോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട്, ലവ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇതിലും മികച്ചൊരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോ ഇന്ന് ഈ ഒരു ചോക്ലേറ്റ് ഡേയിൽ വെറുതെ കടയിൽ പോയിട്ടൊരു ചോക്ലേറ്റ് വാങ്ങി കഴിക്കുന്നതിന് പകരം നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒക്കെ ഒരു റെസിപ്പി വീട്ടിലെ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ അത് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു ഹാപ്പിനെസ് വളരെ വലുതായിരിക്കും. എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോ നെക്സ്റ്റ് വീക്ക് മറ്റൊരു വിഷയവുമായി ലൗഡ് സ്പീക്കറിൽ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നത് വരെ, ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അനാമിക signing off.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ എഫ് എം 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
2: Action.

നമസ്കാരം, വെരി വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആസ്ഫ്രയ പ്രീമിയർ ലീഗ് ഓൺ ആസ്ഫ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. APLമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനുഷയാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് 4 മണി മുതൽ 6 മണി വരെ നമുക്ക് ഗെയിം കളിക്കാനുള്ള സമയമാണ് ഈ ഒരു ആസ്ഫ്രയ പ്രീമിയർ ലീഗ് എന്ന പ്രോഗ്രാമിലൂടെ. അപ്പോൾ എല്ലാവരും ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് എന്നും പറയുന്നത് പോലെ ഇന്നും എടുത്തെടുത്ത് പറയുകയാണ്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് കൂടി നിങ്ങളെ കാത്തുകാത്ത് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീക്കിൽ കംപ്ലീറ്റ് ആയിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ആ ഒരു ഭാഗ്യം ലഭിക്കത്തുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മാത്രമല്ല, നമ്മൾ പരിഗണിക്കത്തുള്ളൂ ആ ഭാഗ്യം ലഭിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മാത്രം പോരാ, കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ഗെയിം എന്ത് തന്നെയാണെങ്കിലും കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് അറിയിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഐശ്വര്യമായിട്ട് നമ്മളിത് ആസ്ഫ്രയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആസ്ഫ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെൽക്കം ബാക്ക് ടു ആസ്പ്രേയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനൂഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 13 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതെന്ത് ഗെയിമാണെന്ന് 4 മണി തൊട്ടേ ഒരുപാട് ആളുകൾ ഇങ്ങനെയൊന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്ത് ഗെയിമായിരിക്കും ഇന്ന് കളിക്കാനായിട്ട് പോകുക. എന്തായാലും ആ ചിന്തകൾക്ക് വിരാമം വിട്ടുകൊണ്ട് ഇന്ന് നമ്മൾ കുറച്ച് അറിവ് സമ്പാദിക്കുന്ന ഒരു ഗെയിമാണ് കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് ഗെയിം എന്നുള്ളൊരു കാര്യം അല്ലേ. ഇന്ന് നമ്മളെ ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ആസ്പ്രേയ പ്രീമിയർ ലീഗിലൂടെ കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ കൂടുതലായിട്ടും അറിയാനുള്ളൊരു അവസരം കൂടിയാണ് കേട്ടോ ഇന്നത്തെ APL. എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അതെല്ലാവർക്കും അറിയാം അല്ലേ, പുകവലിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ സാധിക്കും ആ ഒരു പാക്കറ്റിന് മുകളിലായിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സംഭവം, പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന സിഗരറ്റ് കൂടിന് പുറത്ത് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ രാജ്യം ഏതാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ വേഗം തന്നെ ആ രാജ്യം ഏതാന്ന് കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം, മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909 എന്ന നമ്പറിലേക്ക്. അപ്പോൾ മറക്കണ്ട, ചോദ്യം ഇതാണ്, പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന സിഗരറ്റ് കൂടിന് ആദ്യമായിട്ട് അതിന് പുറത്തായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള രാജ്യം ഏതാന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളുക. കറക്റ്റായിട്ടുള്ള ആൻസർ അറിയിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക എന്ന് ഓർപ്പിക്കുകയാണ്. കാരണം നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അട്ടിപ്പൊളി ഗിഫ്റ്റ് കളഞ്ഞു കുളിക്കേണ്ട. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആലോചിച്ചിട്ട് ആൻസർ അറിയിച്ചോളൂ. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആസ്പ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ആശ്രയ FM 90.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് സിഗരറ്റ് കൂടിന് പുറത്തായിട്ട് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ രാജ്യം ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ ബ്രേക്കിന് മുൻപായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആശ്രയ പ്രീമിയർ ലീഗാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർജെ അനുഷ. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 27 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ആൻസേഴ്സ് ആരൊക്കെയാണ് അയച്ചിട്ടുള്ളതെന്ന് നോക്കാം. വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ് കേട്ടോ. അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് അർച്ചന അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷാരികയാണ്. ഷാരിക മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് അമേരിക്ക എന്ന് തന്നെയാണ്. ബാദർ ഷറഫ് ഇക്ക മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും USA എന്ന് തന്നെയാണ്. ദീപു ചേട്ടൻ, മേരിക്കുട്ടി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് USA എന്നാണ്. സാജൻ മാത്യു, മണികണ്ഠൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു അമേരിക്ക എന്നുള്ള ഒരു ആൻസറാണ് വന്നിരിക്കുന്നത്. ആൻഡ് ജോളി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും അമേരിക്ക എന്ന് തന്നെയാണ്. ടിനു സോളമൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും അമേരിക്ക എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുപമയാണ്. അനുപമയും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് അമേരിക്ക എന്ന് തന്നെയാണ്. അപ്പോൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് സിഗരറ്റ് കൂടിന് പുറത്തായിട്ട് ആദ്യം രേഖപ്പെടുത്തിയ രാജ്യം ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് USA ആണ്. USA ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. ചോദ്യം ഇതാണ്, ചാൾസ് ഡാർവിൻ പ്രകൃതി നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയ തെക്കേ അമേരിക്കൻ ദ്വീപ് ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ദ്വീപ് കൂടിയാണിത്. അപ്പോൾ ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകൃതി നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയ ഒരു ദ്വീപാണിത്. തെക്കേ അമേരിക്കയിലാണ് ഈ ഒരു ദ്വീപുള്ളത്. അപ്പോൾ ആ ദ്വീപ് ഏതാണെന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291 9090 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Air ticket and visa mini mithamaya nirakkil. Campus Travels Kottarakara. Contact 999-5873-115. Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adu Road, Kottarakara.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. കൂടെയുള്ളത് RJ അനുഷയാണ്. അപ്പോൾ നമ്മളിന്ന് GK ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇങ്ങനെ APLലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ചാൾസ് ഡാർവിൻ പ്രകൃതി നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയ തെക്കേ അമേരിക്കൻ ദ്വീപ് ഐലൻഡ് ഏതാണ് എന്നതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അലീനയാണ്. ഗാലപഗോസ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടാണ് അലീന മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അറിയിച്ചിരിക്കുന്നത് അർച്ചനയാണ്. ഗാലപഗോസ് ദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻസറാണ് അർച്ചനയും അറിയിച്ചിരിക്കുന്നത്. ബാദർ ഷെറഫ് മേരിക്കുട്ടി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ഗാലപഗോസ് ഐലൻഡ് എന്ന് തന്നെയാണ്. സാജൻ മാത്യു സരിഗ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ഗാലപഗോസ് ഐലൻഡ് എന്ന് തന്നെയാണ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാരി ജോൺ ആണ്. ഹാരി ജോണും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഗാലപഗോസ് എന്ന് തന്നെയാണ്. ആൻഡ് അനന്യ അനുപമ ജീവൻ ജോസഫ് ഫൈനലി നമുക്ക് മനോജേട്ടൻ. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഗാലപഗോസ് എന്ന് തന്നെയാണ്. ഗാലപഗോസ് ഐലൻഡ് ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത തിരഞ്ഞെടുത്ത ആ ഒരു തെക്കേ അമേരിക്കൻ ദ്വീപാണ് ഗാലപഗോസ് ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ഭയപ്പെടുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മൾ പേടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? അപ്പോൾ വേഗം ആ ഹോർമോൺ ഏതാണെന്ന് കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496490 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
3: Aadimasam varavai, real aadimasam varavai.
4: Aadimasam onnalle ullu.
3: Aadimasam Jolly Silks inde real aadi sale um onne ullu. Vaangumba pudhiya collections thanne vaanganam. Ivide ella market vile കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: മധുരം പങ്കുവെക്കുന്നത് സ്നേഹം പങ്കുവെക്കുന്നതിന് തുല്യമാണ്. ഇന്ന് ലോക ചോക്ലേറ്റ് ദിനം. പറയാതെ പറഞ്ഞ പ്രണയമെല്ലാം ഇന്നൊരു ചോക്ലേറ്റിന്റെ മധുരത്തിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തട്ടെ. പ്രണയം തുളുമ്പുന്ന പാട്ടുകളുടെ മധുരവുമായി ആശ്രയ FM 90 കൂടെയുണ്ട്.
8: മഞ്ഞാടും മാമലത്താഴത്ത്

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി.

0: യെസ് വെൽക്കം ബാക്ക് ടു ആസ്പ്രേയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ എ പി എല്ലിലൂടെ ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിം കളിച്ച് 1 hour കടന്നുപോയിരിക്കുകയാണ് കേട്ടോ. ഞാൻ ബ്രേക്കിന് മുൻപായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഭയപ്പെടുന്ന സമയത്ത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഹ്യൂമൻ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ് എന്നതായിരുന്നു ആ ഒരു ചോദ്യം. അപ്പോൾ എന്തായാലും ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്, ഇതാരാ സംസാരിക്കുന്നേ?
1: നമസ്കാരം, ഗുഡ് ഈവനിങ്, കോട്ടമുകളിൽ നിന്ന് മോഹൻ ചേട്ടനാ.
0: എന്തൊക്കെയുണ്ട് ചേട്ടാ കോട്ടമുകളിൽ വിശേഷങ്ങൾ?
1: പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, മഴയും പെയ്യുകയും വെയിലും ഇങ്ങനെ ആയിട്ടിരിക്കുക.
0: അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നല്ലേ. ചായ ഒക്കെ കുടിച്ചോ?
1: ഇല്ല, കുടിച്ചില്ല.
0: കുടിച്ചില്ല, എപ്പോഴാ കുടിക്കുക?
1: ശകലം കൂടെ കഴിഞ്ഞേ ഉള്ളൂ.
0: ആണല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ആൻസർ കൂടി പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് കുടിക്കാം അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, ആൻസർ എങ്ങ് പോരട്ടെ. ഭയപ്പെടുമ്പോ നമ്മുടെ അഡ്രിനാലിൻ, ഉറപ്പാണോ? ഉറപ്പാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ആ തോന്നല് കറക്റ്റ് ആണോ? എന്താണ് തോന്നുന്നത്?
1: എനിക്ക് സത്യമൊന്നുമില്ല, അത് കറക്റ്റ് ആണെന്നാണ്,
0: കറക്റ്റ് ആണെന്നാണ് മനസ്സ് പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും മോഹനൻ ചേട്ടൻ കുറച്ച് സംശയത്തോടു കൂടി പറഞ്ഞിരിക്കുന്ന ആൻസർ അഡ്രിനാലിൻ എന്നുള്ള ആൻസർ ആണ്. ആൻസർ കറക്റ്റ് ആണ് കേട്ടോ.
1: ഹാപ്പി ആയോ?
0: ചെറുതായിട്ടൊന്ന് പേടിച്ചോ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഹാപ്പി ആയല്ലേ. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കാം. ഓക്കെ, വെൽക്കം. അപ്പൊ എന്തായാലും കോട്ടമുകളിൽ നിന്നും നമ്മുടെ ചേട്ടൻ വിളിച്ചിട്ട്, മോഹനൻ വർക്കി ചേട്ടൻ വിളിച്ചിട്ട് കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ്. അഡ്രിനാലിൻ ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് വാട്സപ്പിലും വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്, അഡ്രിനാലിൻ എന്നുള്ള ആൻസർ ആണ് തന്നിരിക്കുന്നത്. മനോജ് ചേട്ടൻ കോർട്ടിസോൾ എന്നുള്ള ഒരു ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അലീന ദീപു ചേട്ടൻ, ഷാരിക എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ അഡ്രിനാലിൻ എന്ന് തന്നെയാണ്. ആൻഡ് സാജൻ മാത്യു, സാവിത്രി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും അഡ്രിനാലിൻ എന്ന് തന്നെയാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് കോർട്ടിസോൾ എന്നുള്ള ആൻസർ ആണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടിയാണ്. മേരിക്കുട്ടിയും പറഞ്ഞിരിക്കുന്ന ആൻസർ അഡ്രിനാലിൻ എന്ന് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് അഡ്രിനാലിൻ ആണ് കേട്ടോ. നമ്മളൊക്കെ പേടിക്കുന്ന സമയത്താണെങ്കിലും, ദേഷ്യപ്പെടുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ വലിയ അപകടങ്ങളിൽ ചെന്ന് പെടുന്ന സമയത്താണെങ്കിലും ശരീരം ഉടനടി പ്രതികരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. എന്നാൽ ഇൻ കേസ് കോർട്ടിസോളിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ, ആക്ച്വലി കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ അത്രത്തോളം സമ്മർദ്ദമായിട്ടിരിക്കുന്ന സമയത്ത്, ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ് എന്നതാണ് ചോദ്യം കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? അപ്പോൾ വേഗം തന്നെ ആൻസർ കണ്ടുപിടിച്ചറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്കാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
7: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: When

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771717.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Cheta, veetilekku saadharangal vaangande.
2: Cheriyarchu vaangane, Aljo special offers undallo.
1: Adene, ella shini yar divasangalum special offers undu nammude Aljoil.
2: Aljo, vilakuruvinde vismayam.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil and Ummanur.
0: Aashraya FM 90. Naadinoppam, Nattarkoppam.
5: ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന അവയവം ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ നേരത്തെ ഒരു ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആശ്രയ പ്രീമിയർ ലീഗ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ RJ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 20 മിനിറ്റിലെങ്കിലും എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ആ ഒരു GK ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപുചേട്ടനാണ്. കരൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. ഓക്കെ, മേരിക്കുട്ടി, അലീന, അർച്ചന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും കരളിൽ നിന്ന് തന്നെയാണ്. ഷാരിക, സഹദേവൻ ചേട്ടൻ ഫ്രം മാവിളയിൽ നിന്നും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും കരൾ എന്ന് തന്നെയാണ്. അനുപമ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും കരൾ എന്നാണ്. ജീവൻ ജോസഫ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കരൾ എന്നാണ്. ലാവണ്യ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കരൾ. നന്ദന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കരൾ എന്നാണ്. സോന, മാളു, നയന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും കരൾ എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടൻ ആൻഡ് തങ്കമണി ടീച്ചറാണ്. കരൾ എന്നുള്ളൊരു ആൻസറാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്ന അവയവം ഏതാണ് എന്ന ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ലിവറാണ്, കരളാണ്. കരൾ ഈസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പോൾ ആ പുസ്തകം ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ വേഗം ആ ബുക്ക് ഏതാന്ന് കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-4909090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർജെ അനുഷ. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഈ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഏതാണ് എന്നതായിരുന്നു അവർ ചോദ്യം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അനുപമയാണ്. അനുപമ അയച്ചിരിക്കുന്ന ആൻസർ ഈസ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സഹദേവൻ ചേട്ടനാണ്, റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. മനോജ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ദ ഇല്ലുസ്ട്രേറ്റഡ് എൻസൈക്ലോപീഡിയ ഓഫ് എക്സ്റ്റിങ്ക്ട് ആനിമൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. സൂസമ്മ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് റെഡ് ഡേറ്റ ബുക്ക് എന്നുള്ള ഒരു ആൻസറാണ്. ബാദർ ഷെറഫ് എന്ന ഈക്ക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് റെഡ് ഡേറ്റ ബുക്ക് എന്നുള്ള ആൻസറാണ്. തങ്കമണി ടീച്ചർ, ഷാരിക, അലീന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് റെഡ് ഡേറ്റ ബുക്ക് എന്നുള്ള ഒരു ആൻസറാണ്. മേരിക്കുട്ടിയെ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും റെഡ് ഡേറ്റ ബുക്ക് എന്നുള്ള ഒരു ആൻസറാണ് വന്നിരിക്കുന്നത്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ്. ഭാഗ്യലക്ഷ്മിയും റെഡ് ഡേറ്റ ബുക്ക് എന്നുള്ള ഒരു ആൻസറാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് റെഡ് ഡേറ്റ ബുക്ക് എന്നുള്ള ആൻസറാണ്. ആൻഡ് നമുക്ക് നേരത്തെ മനോജ് ഏടൻ ഒരു ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു, ദ ഇല്ലുസ്ട്രേറ്റഡ് എൻസൈക്ലോപീഡിയ എന്നുള്ള ഒരു ബുക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു ബുക്കിൽ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയും എന്നാൽ ഇപ്പോൾ വംശനാശം സംഭവിക്കുകയും ചെയ്ത ജീവികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ക്യാൻവാസിലും അതുപോലെ തന്നെ വാട്ടർ കളറിലും ഒക്കെ അതീവ ശ്രദ്ധയോടെ വരച്ച ശാസ്ത്രീയമായിട്ടുള്ള ചിത്രങ്ങളാണ് ഈ ഒരു ബുക്കിൻ്റെ പ്രധാന ആകർഷണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു ബുക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ കള്ളമൊക്കെ പറയുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ വേഗം തന്നെ ആൻസർ കണ്ടുപിടിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291 9090 എന്ന നമ്പറിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526 4909090 എന്ന നമ്പറിലേക്കാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: മധുരം പങ്കുവെക്കുന്നത് സ്നേഹം പങ്കുവെക്കുന്നതിന് തുല്യമാണ്. ഇന്ന് ലോക ചോക്ലേറ്റ് ദിനം. പറയാതെ പറഞ്ഞ പ്രണയമെല്ലാം ഇന്നൊരു ചോക്ലേറ്റിന്റെ മധുരത്തിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തട്ടെ. പ്രണയം തുളുമ്പുന്ന പാട്ടുകളുടെ മധുരവുമായി ആശ്രയ FM 90 കൂടെയുണ്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആറ്റ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Once again, welcome back to Asprea Premier League with me, RJ Anusha. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ് എന്നതായിരുന്നു അവർ ചോദ്യം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടിയാണ്. പോളിഗ്രാഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. ബാദർ ഷറഫിക്കയും ഷാരിക മനോജേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു വന്നിരിക്കുന്ന ആൻസറും പോളിഗ്രാഫ് ടെസ്റ്റ് എന്ന് തന്നെയാണ്. സൂസമ്മ ചേച്ചി, തങ്കമണി ടീച്ചർ, അർച്ചന എന്നിവർ മെസ്സേജ് അയച്ചു വന്നിരിക്കുന്ന ആൻസറും പോളിഗ്രാഫ് ടെസ്റ്റ് എന്ന് തന്നെയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിബിനാണ്. ബിബിന് മെസ്സേജ് അയച്ചു വന്നിരിക്കുന്ന ആൻസർ ഈസ് പോളിഗ്രാഫ് ടെസ്റ്റ് എന്ന് തന്നെയാണ്. അനന്യ, അനുപമ ബാളു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും പോളിഗ്രാഫ് എന്ന് തന്നെയാണ്. നയന, സോന, നവീൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും പോളിഗ്രാഫ് എന്ന് തന്നെയാണ്. അപ്പം കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് പരിശോധന ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് പോളിഗ്രാഫ് ടെസ്റ്റ് എന്ന് തന്നെയാണ്. ആക്ച്വലി ലൈ ഡിറ്റക്ടർ എന്നാണ് ഇത് സാധാരണയായിട്ട് വിളിക്കപ്പെടുന്നത്. അപ്പോൾ എന്തായാലും കള്ളം പറയുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചോളൂ, ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നിലവിലുണ്ട് എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ആസ്ട്രേയ പ്രീമിയർ ലീഗ് എന്ന ഈ ഒരു ഗെയിമിംഗ് ഷോ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിച്ചു പൊളിച്ച് ഗെയിമൊക്കെ കളിച്ചു, ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേയ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്റ്റ് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ എഫ് എം 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
0: ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

ഇന്ത്യയിലെ ഇത്രത്തോളം ത്രില്ലടിപ്പിച്ച മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് കേട്ടോ. അത്രമേൽ പെർഫെക്റ്റ് ആയ മെമ്മറീസ് എന്ന ആ സിനിമയാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലബ് ബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.

0: വേറെ ഒടിവോ ചതവോ ഒന്നും ബോഡിയിൽ കാണാനില്ല. പിന്നെയുള്ളത് നെഞ്ചിൽ ആ മുറിവുകളാണ്.
1: അതാണ് എന്നെ കൺഫ്യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല.
2: വെറും മുറിവുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ മുറിവുകളിലൂടെയാണ് രക്തം വാർന്നിരിക്കുന്നത്.
1: രക്തം വാർന്ന ഒരാളെ കൊല്ലാനാണെങ്കിൽ അയാളുടെ ഞരമ്പ് മുറിച്ച പോരെ?
0: തീർച്ചയായും. അപ്പോ മരണം അല്പം കൂടി നേരത്തെ സംഭവിച്ചിരിക്കും. ഇവിടെ മരണം വൈകിക്കാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ട്. എ കൈൻഡ് ഓഫ് ടോർച്ചർ.
3: ജീതു ജോസഫിന്റെ രചനയിലും സംവിധാനത്തിലും 2013 ആഗസ്റ്റ് 9 പുറത്തിറങ്ങിയ ഒരു മികച്ച മലയാളം ക്രൈം ത്രില്ലർ ചിത്രമാണ് മെമ്മറീസ്. കുടുംബത്തിന്റെ വിയോഗത്തെ തുടർന്ന് മദ്യപാനത്തിൽ അഭയം പ്രാപിക്കുകയും പിന്നീട് തുടർച്ചയായി നടക്കുന്ന ചില കൊലപാതക പരമ്പരകൾ അന്വേഷിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്ന സാം അലക്സ് എന്ന പോലീസ് ഓഫീസറുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്.
4: എന്താ
5: സാർ ബില്ല്?
4: ഇത് എത്ര ഉണ്ടോ?
5: 1300.
4: ഒരു ഫുള്ളൂടെ തന്നിട്ട് ബാക്കി താൻ വെച്ചോ.
5: സാർ ഇങ്ങനെ കഴിച്ചാൽ

0: പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ഒരു ചിത്രത്തിൽ എസ് പി ശ്രീകുമാർ, മേഘ്ന രാജ്, മിയ ജോർജ്, വിജയരാഘവൻ, സുരേഷ് കൃഷ്ണ, രാഹുൽ മാധവ്, വിനീത് കൃഷ്ണചന്ദ്രൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. റിലീസ് ചെയ്ത സമയത്ത് പ്രമുഖ സിനിമാ വെബ്സൈറ്റുകളിൽ നിന്നും നിരൂപകരിൽ നിന്നുമൊക്കെ മികച്ച പ്രശംസകളാണ് മെമ്മറീസ് എന്ന ഈ ഒരു സിനിമ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ചിത്രം ബോക്സ് ഓഫീസിലും വലിയ വാണിജ്യ വിജയം തന്നെയാണ് കേട്ടോ ആ ഒരു സമയത്ത് നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. പിൽക്കാലത്ത് മലയാള സിനിമയിലെ കൾട്ട് ക്ലാസിക് പദവി നേടിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമ എക്കാലത്തും മികച്ചതും ആകാംക്ഷ ഭരിതവുമായിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ വൻ വിജയത്തെ തുടർന്ന് അറത് സിനം എന്ന പേരില് ഈ ഒരു മൂവി തമിഴിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുകയും ഉണ്ടായി.
1: നീയൊന്നും പറഞ്ഞില്ല, ഇതിനു മുമ്പ് രണ്ടു തവണ ഇതേ ആവശ്യമായി ഞാൻ നിന്നെ സമീപിച്ചിരുന്നു. അന്നൊക്കെ
2: അന്ന് പറഞ്ഞു തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ സാർ, എന്നെ കൊണ്ടാവില്ല.
1: വെറുമൊരു മേലുദ്യോഗസ്ഥനായിട്ടല്ല, മറിച്ച് ഒരു ഗോഡ് ഫാദർ ആയിട്ടാണ് നീ എന്നെ കാണുന്നത്. എനിക്കറിയാം, ആ ഒരു സ്വാതന്ത്ര്യത്തിൽ പറയാം, നീ ഇങ്ങനെ കുടിച്ചു നശിക്കരുത്. ഒരച്ഛനും ഒരു ഭർത്താവിനും താങ്ങാനാവാത്ത ദുരന്തമാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷെ അത് കഴിഞ്ഞു. ലൈഫ് ഷുഡ് ഗോ ഓൺ.
2: ഇറ്റ്സ് ഗോയിങ് ഓൺ സർ, ഇറ്റ്സ് ഗോയിങ് ഓൺ, ബട്ട് ഓൺ മൈ ടേംസ്. ഞാൻ ആത്മഹത്യ ചെയ്തിട്ടൊന്നുമില്ലല്ലോ, ഇപ്പോഴും ജീവിക്കുന്നു. പക്ഷെ അതെങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എന്റേതാണ്. ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റും, കാരണം നിങ്ങൾക്കാർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ.
0: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാണിജ്യ വിജയത്തിനും മികച്ച നിരൂപണങ്ങൾക്കും ഒക്കെ പുറമെ നിരവധി പുരസ്കാരങ്ങളും ഈ ഒരു സിനിമ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചിത്രത്തിലെ ആകാംക്ഷയും ഭയവും ഒക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അന്തരീക്ഷം ദൃശ്യവൽക്കരിച്ച സുജിത് വാസുദേവന് ഏറ്റവും മികച്ച ഛായാഗ്രഹനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആ ഒരു ടൈമിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ സാം അലക്സ് എന്ന കഥാപാത്രമായിട്ട് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന പൃഥ്വിരാജ് സുകുമാരൻ ആ വർഷത്തെ ഏറ്റവും ജനപ്രിയ നടനുള്ള ഏഷ്യാനെറ്റ് ഫിലിം അവാർഡിനും അർഹനാവുകയുണ്ടായി. ചിത്രത്തിന്റെ സാങ്കേതിക മികവിനും അഭിനയ മികവിനും ലഭിച്ച വലിയൊരു അംഗീകാരം കൂടിയായിരുന്നു ഈ പുരസ്കാരങ്ങൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadan's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.
3: Aarogyapoornamaya Jeevithathinu Ini Vishwasthamaya Maattam. Kollam Edakkadulla Glorious Wood Kudumbashree Unit Avatharippikkunnu Glorious Multigrain Oats. 22-il param dhanyangalude poshakangalumayi prameham niyanthrikkan diabetic oatsum, oppam kuttikalkku muthirnavarkkumayi multigrain sweet oatsum.
4: Glorious Foods, enjoy glorious experience. Edakkad, Kollam.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
3: FIFA വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
6: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സൈക്കോ ത്രില്ലർ സിനിമകളിൽ എക്കാലത്തും മികച്ച 10 ചിത്രങ്ങൾ എടുത്താൽ അതിൽ മുൻപന്തിയിൽ ഉണ്ടാകും 2013 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന മെമ്മറീസ്. കേവലം ഒരു കൊലപാതകിയെ കണ്ടുപിടിക്കുന്ന കഥ എന്നതിലുപരി നായകന്റെ മനസ്സിലെ കടുത്ത വേദനകളും ഒപ്പം സസ്പെൻസും കൃത്യമായിട്ടുള്ള അളവിൽ ചേർത്ത് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസും സീറ്റ് എഡ്ജ് ത്രില്ലിംഗ് അനുഭവവും ഒക്കെ നമുക്ക് സമ്മാനിച്ച മെമ്മറീസ് എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് ആഴ്ചയെ ഏലിക്കുട്ടി.
3: അവരെ ഒന്നും ചെയ്യരുത്. This is between you and me. This is just between you and me. അവരൊന്നും ചെയ്തിട്ടില്ല. They are innocent.
4: So was my brother. സ്നേഹിക്കുന്നവർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നീ അറിയണം. അതാണ് നിനക്കുള്ള ശിക്ഷ.
3: Hehehehe

0: ഒരു കാലത്ത് കരിയറിൽ തിളങ്ങി നിന്ന ഒരു പോലീസ് ഓഫീസർ തന്റെ മനസ്സിലെ വേദനകളോടും പ്രതിസന്ധികളോടും പോരാടിക്കൊണ്ട് ഒരു സൈക്കോ കില്ലറെ എപ്രകാരം പിടികൂടുന്നു എന്നതാണ് മെമ്മറീസ് എന്ന ചിത്രത്തിന്റെ പ്രധാന പ്രമേയം കേട്ടോ. സാം അലക്സ് എന്ന തകർന്നടിഞ്ഞ് എപ്പോഴും മദ്യലഹരിയിൽ ഉറക്കം തൂങ്ങി നടക്കുന്ന പോലീസുകാരനെ പൃഥ്വിരാജ് സുകുമാരൻ അവിസ്മരണീയമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയിലൂടെ. ഒരു നടൻ എന്ന നിലയിൽ തന്റെ പരിമിതികളും കഴിവുകളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിര് കടക്കാതെ വളരെ പക്വതയോടെയാണ് പൃഥ്വിരാജ് ഈ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്.
1: എന്താ സർ?
2: ഈ രണ്ട് ബൂട്ട് പ്രിന്റുകളുടെ മെഷർമെന്റ്സ് എടുക്കണം
1: സർ.
3: എന്തിനാ?
2: ഈ ബൂട്ട് പ്രിന്റ് നമ്മൾ അന്വേഷിക്കുന്ന കൊലയാളിയുടേതാണ്.
3: ഇതുപോലത്തെ ബൂട്ട് പ്രിന്റ്സ് ഇവിടെ ധാരാളം ഉണ്ട്. ഇത് കൊലയാളിയുടേതാണെന്ന് എങ്ങനെ തിരിച്ചറിയും?
2: ഇത് ബൂട്ട് പ്രിന്റ് ആണ്. ഇതുപോലൊരു ഗ്രാമത്തിൽ ബൂട്ട് ഉപയോഗിക്കുന്നവര് വളരെ വിരളമായിരിക്കും. അതുപോലെ ഈ ബൂട്ട് കനാലിന്റെ ഭാഗത്തേക്ക് പോയിട്ടുമുണ്ട്, ദാ തിരിച്ചു വന്നിട്ടുമുണ്ട്. തിരിച്ചു വന്ന പ്രിന്റ് അങ്ങോട്ട് പോയതിനെ അപേക്ഷിച്ച് വളരെ ആഴത്തിലാണ് പതിഞ്ഞിരിക്കുന്നത്. അതായത് പോയ ആള് തിരിച്ചു വന്നപ്പോൾ ഭാരം കൂടി. Which means he was carrying something heavy.
0: കടുത്ത വിഷാദ രോഗത്തിലൂടെ കടന്നു പോകുന്ന സാം അലക്സ് എന്ന പോലീസ് ഓഫീസറെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സിനിമയുടെ കഥ വികസിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഒരു കാലത്ത് മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ സാം. കുറ്റവാളികളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചതിന്റെ പ്രതികാരമായിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും മകളെയും നഷ്ടപ്പെടേണ്ടി വരികയാണ്. ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം സാമിനെ മാനസികമായിട്ടും പൂർണ്ണമായിട്ടും തകർക്കുകയും അദ്ദേഹം ഒരു കടുത്ത മദ്യപാനിയായി മാറുകയും ചെയ്യുകയാണ്. 3 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ തുടർച്ചയായി നടക്കുന്ന ചില ക്രൂരമായ കൊലപാതകങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മാധ്യമങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സാമിന്റെ കഴിവുകളിൽ പൂർണ്ണ വിശ്വാസമുള്ള DGP അദ്ദേഹത്തിന് തന്റെ ഔദ്യോഗിക ജീവിതം പുനരാരംഭിക്കാനുള്ള ഒരു അവസരം എന്നോണം ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് കേട്ടോ. പലവിധ നിർബന്ധങ്ങൾക്കൊടുവിൽ സാം അലക്സ് ഈ ഒരു കേസ് ഒരു പാരലൽ ട്രാക്കിൽ അന്വേഷിക്കാനായിട്ട് സമ്മതിക്കുകയാണ്. അദ്ദേഹം ഈ ദുരൂഹമായിട്ടുള്ള കേസ് എങ്ങനെ തെളിയിക്കുന്നുവെന്നും ഈ അന്വേഷണം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുന്നുവെന്നുമാണ് മെമ്മറീസ് എന്ന സിനിമ പ്രധാനമായിട്ടും ദൃശ്യവൽക്കരിക്കുന്നത്.
2: സർ, ഇന്ന് കണ്ടെത്തിയ ബോഡിയിലെ മാർക്കിംഗ്സും അവ സൂചിപ്പിക്കുന്ന ബൈബിൾ ക്വോട്ടിംഗ്, സുഭാഷിതങ്ങൾ 6:33, ക്ഷതങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക. അവന്റെ അപമാനം തുടച്ചു മാറ്റപ്പെടുകയില്ല. എന്തെന്നാൽ അസൂയ പുരുഷനെ കോപാകുലനാക്കുന്നു. പ്രതികാരം ചെയ്യുമ്പോൾ അവൻ ദാക്ഷിണ്യം കാട്ടുകയില്ല. നഷ്ടപരിഹാരം ഒന്നും സ്വീകരിക്കുകയുമില്ല. എത്ര വലിയ പാരിതോഷികങ്ങളും അവനെ പ്രീണിപ്പിക്കുകയുമില്ല. സർ, കാര്യങ്ങൾ ഒരല്പം കൂടി വ്യക്തമായി വരുന്നു. ആദ്യത്തേത് സ്ത്രീകളോടുള്ള വിദ്വേഷമാണെങ്കിൽ രണ്ടാമത്തേത് അവരോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ് സൂചിപ്പിച്ചത്. ഇതിപ്പോ അവരോടുള്ള ഒരു പ്രതികാരദാഹവും. അതുകൊണ്ട് റാൻഡം സെലക്ഷന്റെ പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാമെന്ന് തോന്നുന്നു. ആൻഡ് ഐ കൻ ഗിവ് യു എ പാർഷ്യൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കില്ലർ. ഏകദേശം 6 അടിയോളം ഉയരം, 70-75 kg തൂക്കം. അയാളുടെ വലത്തെ കാലിന് ഒരല്പം നീളക്കുറവുണ്ട്. ആൻഡ് ഹീസ് യൂസിംഗ് എ റെഡ് ജിപ്സി വിത്ത് എ ഹാർട്ട് ടോപ്പ് ആൻഡ് ബലൂൺ റേഡിയൻസ്.
0: മതം, മനഃശാസ്ത്രം, മനുഷ്യ സഹജമായ ചോദനകൾ എന്നിവയെല്ലാം സ്പർശിക്കുന്ന ഒരു കൊലപാതക പരമ്പരയുടെ പശ്ചാത്തലത്തിലാണ് ജിത്തു ജോസഫ് ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഇരകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ മരത്തിലോ പാലത്തിലോ ഫുട്ബോൾ പോസ്റ്റിലോ കെട്ടിത്തൂക്കുന്ന ദുരൂഹനായ ഒരു സൈക്കോ കില്ലറെയാണ് പോലീസിന് ഈ ചിത്രത്തിൽ നേരിടേണ്ടി വരുന്നത്. വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടിയുള്ള ജിത്തു ജോസഫിന്റെ സംവിധാന ശൈലിയാണ് ഈ ക്രൈം ത്രില്ലറിനെ ഇത്രത്തോളം മികച്ചതാക്കി മാറ്റിയത്.

0: ഒപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ നിരവധി അവസരങ്ങൾ മുന്നിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള മേഖലകളിൽ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 സ്ഥിരീകരിച്ചു. 18 അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 11:15 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. പദ്ധതി പ്രദേശത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത്. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മീനാക്ഷി പാലത്തിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേപ്പാടി ചുരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിൽ മീനാക്ഷി പാലത്തിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിന് ഇരുവശങ്ങളായി കുടുങ്ങിക്കിടന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ 2 ഈ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ പ്രവർത്തികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല.
0: ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം 20 തന്നെ നൽകിയിരുന്നതാണെന്നും മുഖ്യമന്ത്രി വി സതീശൻ. എന്നാൽ കരാറുകാർ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു.
2: മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20 തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അതിന്റെ കരാറുകാർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
0: വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി ടി സിദ്ദിഖ്. മഴക്കാലത്ത് ഇത്തരം മണ്ണ് നീക്കലും സംഭരണവും പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും അപകടസാധ്യത നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരുന്നതെന്ന് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്ത് നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്റർമാരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ചലച്ചിത്രതാരം മോഹൻലാൽ അഭ്യർത്ഥിച്ചു.
4: രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 July 1 to 30 നടക്കുന്ന സെൻസസ് 2027 ഒന്നാംഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
0: ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ചർച്ചകൾക്ക് ശേഷം ഉത്തരവ് ഇറങ്ങുമെന്നും അദ്ദേഹം അമ്പലപ്പുഴയിൽ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരള PSCയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് PSC പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി ഉണ്ടാകുന്ന പിശകുകളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേൽ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 104 ഇടിഞ്ഞ് 78,181 നിഫ്റ്റി 32 നഷ്ടത്തിൽ 24,399 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,520 ഗ്രാമിന് 13,315 ഇന്നത്തെ വില. നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ കരയ്ക്കെത്തിച്ച് വനംവകുപ്പ്. ഇന്ന് പുലർച്ചെയോടെയാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂവപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് ഔട്ട്റീച്ച് ശില്പശാല സമാപിച്ചു. കളമശ്ശേരിയിൽ നടന്ന പരിപാടി മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ഭദ്രദീപം കൊളുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം June 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി TC സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺഡ്.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മധുരം പങ്കുവെക്കുന്നത് സ്നേഹം പങ്കുവെക്കുന്നതിന് തുല്യമാണ്. ഇന്ന് ലോക ചോക്ലേറ്റ് ദിനം. പറയാതെ പറഞ്ഞ പ്രണയമെല്ലാം ഇന്നൊരു ചോക്ലേറ്റിന്റെ മധുരത്തിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തട്ടെ. പ്രണയം തുളുമ്പുന്ന പാട്ടുകളുടെ മധുരവുമായി ആശ്രയ FM 90 കൂടെയുണ്ട്.

0: ഒരു കൊലപാതകയെ തേടിയുള്ള സാധാരണ പോലീസ് അന്വേഷണങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം മനസ്സിലെ ഇരട്ടറകളോടും തകർന്നടിഞ്ഞ ഓർമ്മകളോടും പോരാടിക്കൊണ്ട് ഒരാൾ ഒരു സൈക്കോ കില്ലറെ വേട്ടയാടാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? അതാണ് മെമ്മറീസ്. ഈ സിനിമയെ കുറിച്ചാണ് നമ്മൾ ക്ലബ് ബോർഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് ആർജി എലിക്കുട്ടി.
1: യുവർ ബോഡി നീഡ്സ് ഇറ്റ്. ഒറ്റയടിക്ക് നിർത്താവുന്ന ഒന്നല്ല ആൽക്കഹോളിസം. അളവ് അല്പാൽപമായി കുറച്ച് കൊണ്ടുവന്ന് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള വിൽ പവർ ഉണ്ടാക്കിയെടുക്കണം ത്രൂ യോഗ ആൻഡ് മെഡിറ്റേഷൻ. അതാണ് ഇവിടുത്തെ രീതി. ടേക്ക് ഇറ്റ്.

0: റിലീസ് ചെയ്ത സമയത്ത് പ്രമുഖ സിനിമാ വെബ്സൈറ്റുകളിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച പ്രശംസകളാണ് ഈ ഒരു സിനിമ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സൈഫി ഡോട്ട് കോം ഈ ഒരു ചിത്രത്തെ വളരെ മികച്ച രീതിയിൽ ഒരുക്കിയ, പ്രേക്ഷകരെ ആകർഷിക്കുന്ന ചിത്രം എന്ന് വിശേഷിപ്പിച്ചപ്പോൾ വൺ ഇന്ത്യ ഡോട്ട് ഇൻ ചിത്രത്തെ സംശയമില്ലാതെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി എന്നാണ് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചിത്രത്തിന്റെ നല്ലൊരു പ്രമേയത്തെയും കഥയോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തിയ അഭിനേതാക്കളുടെ പ്രകടനത്തെയും ടൈംസ് ഓഫ് ഇന്ത്യ പ്രത്യേകം ആ ഒരു സമയത്ത് അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സസ്പെൻസ് ത്രില്ലറുകളുടെ പട്ടികയിൽ ഇടം നേടാൻ യോഗ്യതയുള്ള ചിത്രം ആണ് മെമ്മറീസ് എന്നാണ് ആ ഒരു സമയത്ത് ഇന്ത്യ ഗ്ലിറ്റ്സ് ഡോട്ട് കോം അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ചുരുക്കത്തിലെ മികച്ച മേക്കിങ്ങും ആകാംക്ഷ നിറഞ്ഞ കഥാഗതിയും കൊണ്ട് പ്രേക്ഷകരെയും നിരൂപകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താനായിട്ട് ഈ ഒരു മലയാള സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു.
1: സാം ഇത് എങ്ങനെ അറിഞ്ഞു?
2: അറിഞ്ഞതല്ല സർ, ഇറ്റ്സ് എ കാൽക്കുലേറ്റഡ് ഗസ്. സാർ ഒരു കാര്യം ശ്രദ്ധിച്ചു, ആദ്യത്തെ കൊലപാതകങ്ങൾക്കിടയിൽ ഇടവേളകൾ 5-6 മാസങ്ങളായിരുന്നു. ഇപ്പൊ അത് 1.5 മാസമായി കുറഞ്ഞിരിക്കുന്നു. വിച്ച് മീൻസ് ഹീസ് ഇൻ എ ഹറി ആൻഡ് വി ഹാവ് നോ ടൈം ടു ലൂസ്. അവസാനത്തെ ചെറുപ്പക്കാരനെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തണം.
3: സാർ, നമുക്ക് ഇതുവരെ കിട്ടിയ തെളിവുകളും ആ പെൺകുട്ടികളുടെ ഐഡന്റിറ്റിയും ഈ കഥകളും ചേർത്ത് മീഡിയയിലൊന്ന് കൊടുത്താലോ? 5-ാമത്തെ പെൺകുട്ടി ഇതറിഞ്ഞ് നമ്മളെ സമീപിക്കില്ലേ?
1: ആലോചിക്കാവുന്ന കാര്യമല്ലേ അത്?
2: പാടില്ല സർ, കില്ലർ ആരാണ് എന്ന് നമുക്കിപ്പോഴും അറിയില്ലെങ്കിലും വി ആർ നൗ ക്ലോസ് ടു ഹിം. ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടാൽ.
0: അനന്ത വിഷൻസിന്റെ ബാനറില് പി കെ മുരളീധരനും ശാന്ത മുരളിയും ചേർന്നാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഋതുരാജ് സുകുമാരൻ, എസ് പി ശ്രീകുമാർ, മേഘന രാജ്, മിയ ജോർജ് എന്നിവരെ പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ചിത്രത്തിന്റെ വിതരണം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് മുരളി ഫിലിംസും ട്രൈ കളർ എന്റർടൈൻമെന്റ്സും ചേർന്നുകൊണ്ടാണ്. സിനിമയുടെ മൂഡിന് അനുയോജ്യമായ രീതിയിൽ ദൃശ്യങ്ങൾ ഒരുക്കി സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്ന സുജിത് വാസുദേവ് ആണ് ഈ ഒരു ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ജോൺ കുട്ടിയുടെ എഡിറ്റിംഗും ചിത്രത്തിന്റെ വേഗത നിലനിർത്താനായിട്ട് ഏറെ സഹായിച്ച ഒരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. ആൻഡ് സംഗീത വിഭാഗത്തിലേക്ക് വരുമ്പോൾ സെജോ ജോൺ ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾക്ക് ഈണം പകർന്നു നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പശ്ചാത്തല സംഗീതം ഒരുക്കിയത് അനിൽ ജോൺസൺ ആണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തിന്റെ പശ്ചാത്തല സംഗീതം സിനിമയിലുടനീളം ആകാംക്ഷയുടെയും ഭയത്തിന്റെയും അന്തരീക്ഷം നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും.
1: നീ കൂടെ ഉള്ളവർക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് കഴിച്ചാണ്ടല്ലോ തൂക്കി കടലേറി ഞാൻ.

0: ചുരുക്കത്തിലെ കേവലം ഒരു കൊലപാതകയെ കണ്ടുപിടിക്കുന്നതിനപ്പുറം സാം അലക്സ് എന്ന വ്യക്തിയുടെ ആത്മസംഘർഷങ്ങളുടെയും തിരിച്ചറിവുകളുടെയും കഥ കൂടിയാണ് മെമ്മറീസ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും മലയാളത്തിലെ ഇക്കാലത്തെയും മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളുടെ പട്ടികയെടുത്താൽ അതിലെ മെമ്മറീസിന് സ്വന്തമായിട്ടൊരു സിംഹാസനം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാം. റിലീസ് ചെയ്ത് ഇത്രയും നാളായിട്ടും ഇന്നും ടിവിയിലോ OTTയിലോ ഒക്കെ വരുമ്പോൾ ചാനൽ മാറ്റാതെ നമ്മളെ ഇരുത്തി പൊതിയാനായിട്ട് ഈ ഒരു ചിത്രത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ജീതു ജോസഫ് എന്ന സംവിധായകന്റെ മാസ്റ്റർ ക്രാഫ്റ്റിനും പൃഥ്വിരാജിന്റെ പകരം വെക്കാനില്ലാത്ത പ്രകടനത്തിനും ലഭിച്ച വിജയമാണെന്ന് നമുക്ക് പറയാം.
1: Now it's my turn.
2: Peter, no! No, Peter! നീ അബദ്ധമൊന്നും കാണിക്കരുത്. പീറ്റർ, നീ നിന്റെ ചേച്ചിയുടെ മകള്. നിനക്കെന്തെങ്കിലും സംഭവിച്ച പീറ്റർ, അവക്ക് വേറെ ആരുമില്ല.
3: സൈക്കോളജിക്കൽ മൂവ്, പ്രതിയോഗികളെ മാനസികമായി തളർത്താനുള്ള നീക്കം.
1: But I'm sorry, sir. Nothing personal.

ഒടുവില് സാം അലക്സ് ആ ഒരു കില്ലറെ കണ്ടെത്തുമ്പോൾ പ്രേക്ഷകരായ നമുക്ക് ലഭിക്കുന്നത് ഒരു മികച്ച ത്രില്ലർ കണ്ട സംതൃപ്തി മാത്രമല്ല, മറക്കാനാവാത്ത ഒരു സിനിമ അനുഭവം കൂടിയാണ്. അങ്ങനെയുള്ള മെമ്മറീസ് എന്ന സിനിമയെ പറ്റിയാണ് ക്ലബോർഡിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് നമ്മുടെ മലയാള സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒട്ടനവധി സിനിമകളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ക്ലബോർഡിൽ കേൾക്കാം. Till then, it's me, RJ Lekutty, signing off.

0: Take a break.
1: ഗുഡ് ഈവനിംഗ്, വെൽക്കം ടു ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോസി ആയിട്ടുള്ള ട്യൂസ്ഡേ ഈവനിങ് ആണല്ലേ. അപ്പോ കുറച്ചധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേൾക്കാനായിട്ട് റെഡി ആണെങ്കിൽ ദാ ഒരു ലോഡ് വിശേഷങ്ങൾ പറയാനായിട്ട് ഞാനും റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്കും ട്രെയിൻ കടന്നു പോകുന്ന പരിസരത്തുള്ളവർക്കും ട്രെയിനിന്റെ കൂകി വിളിച്ചുള്ള ശബ്ദവും ഹോൺ മുഴക്കലും എല്ലാം പരിചിതമായി ായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ചിലപ്പോൾ ഉച്ചത്തിലുള്ള ഒറ്റ ഹോൺ, ചിലപ്പോൾ രണ്ട് ഹോൺ, അങ്ങനെ കേൾക്കാറുണ്ടല്ലേ. എന്നാലേ ഈ ഹോൺ മുഴക്കലിന് പിന്നിൽ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ ഹോൺ കോഡുകളെ കുറിച്ചും നിയമങ്ങളെ കുറിച്ചും അറിഞ്ഞു വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. കാരണം ഇനി ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ ഹോണിന്റെയും അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടും. അതുകൊണ്ട് ട്രെയിനുകളിലെ ഹോണുകളെ സാധാരണയായിട്ട് ന്യൂമാറ്റിക് ഹോണുകൾ അല്ലെങ്കിൽ എയർ

ഓരോ ഹോണുകളും അവയുടെ അർത്ഥങ്ങളും എന്തൊക്കെയാണ് എന്ന് കേൾക്കാം ടേക്ക് എ ബ്രേക്കിൽ. ഒരു തവണ മാത്രം മുഴക്കുന്ന ചെറിയ ഹോൺ എന്ന് പറയുന്നത് അടുത്ത യാത്രയ്ക്ക് തയ്യാറാകുന്നതിന് മുൻപ് ട്രെയിൻ അറ്റകുറ്റപ്പണികൾക്കും വൃത്തിയാക്കലിനുമായിട്ട് യാർഡിലേക്ക് കൊണ്ടുപോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇനി രണ്ട് ചെറിയ ഹോണുകൾ സൂചിപ്പിക്കുന്നത് ട്രെയിൻ പുറപ്പെടാൻ തയ്യാറാണ് എന്ന് കാണിക്കാനായിട്ടാണ്. ലോക്കോ പൈലറ്റ് ഗാർഡിനോട് ഈ ഹോണുകൾ പുറപ്പെടൽ സ്ഥിരീകരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി മൂന്ന് ചെറിയ ഹോണുകൾ കാര്യങ്ങൾ അപകടകരമാണ് എന്ന് സൂചനയാണ് നൽകുന്നത് കേട്ടോ. അതായത് ഡ്രൈവർക്ക് കൺട്രോൾ നഷ്ടപ്പെടുകയോ ബ്രേക്ക് തകരാറിലാവുകയോ ചെയ്തു ഗാർഡ് ഉടൻ തന്നെ ബ്രേക്ക് പ്രയോഗിക്കണമെന്നാണ് ഇതിനർത്ഥം വരുന്നത്. നാല് ചെറിയ ഹോണുകളെ സൂചിപ്പിക്കുന്നത് സാങ്കേതികമായിട്ടുള്ള തകരാറിനെയാണ്. എന്തെങ്കിലും തകരാറ് കാരണം ട്രെയിൻ നീങ്ങാനായിട്ട് കഴിയാതെ വരികയാണെങ്കിൽ ആ ഒരു വിവരം കൺട്രോൾ റൂമിനെയും ഗാർഡിനെയും അറിയിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണത്. അതുപോലെ ഒരു നീണ്ട ഹോണും ഒപ്പം ഒരു ചെറിയ ഹോണും അർത്ഥമാക്കുന്നത് ട്രെയിൻ നീങ്ങാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് ബ്രേക്ക് സിസ്റ്റം സജ്ജമാക്കാൻ ഗാർഡിനോട് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി രണ്ട് നീളമുള്ള ഹോണും രണ്ട് ചെറിയ ഹോണും സൂചിപ്പിക്കുന്നത് റെയിൽവേ ക്രോസിംഗുകൾക്ക് അടുത്തെത്തുന്ന സമയത്ത് റോഡ് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാനായിട്ട് ലോക്കോ പൈലറ്റ് നിർബന്ധമായിട്ടും ഈ രീതിയിലെ ഹോൺ മുഴക്കണം. ഇനി തുടർച്ചയായിട്ടുള്ള ഹോൺ മുഴക്കൽ എന്ന് പറയുന്നത് ഈ സ്റ്റേഷനിലെ ട്രെയിൻ നിർത്താതെ കടന്നു പോകും, എല്ലാവരും ട്രാക്കുകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു ഹോണാണ് ഇത്. അതുപോലെ രണ്ട് ഇടവേളകളിലുള്ള രണ്ട് ഹോണുകൾ മുഴക്കാറുണ്ട്. ലെവൽ ക്രോസിംഗ് മുന്നറിയിപ്പ് അർത്ഥമാണ് ഇതുകൊണ്ട് മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത് കേട്ടോ. ട്രെയിൻ ഒരു ക്രോസിംഗിലേക്ക് അടുക്കുകയാണെന്ന് സമീപത്തുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഹോണുകളാണ് ഇത്. രണ്ട് നീണ്ട ഹോണുകളും ഒപ്പം ഒരു ചെറിയ ഹോണും ആണെങ്കിൽ ട്രാക്കുകൾ മാറ്റുന്നു എന്നാണ് ഇതിനർത്ഥം വരിക. ട്രെയിൻ ഒരു ട്രാക്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയാണ് എന്നാണ് ഇതുകൊണ്ട് മെയിൻ ആയിട്ടും സൂചിപ്പിക്കുന്നത്. ഇനി ആറ് ചെറിയ ഹോണുകളാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള അപകടമാണെന്നാണ് ഇതിന് അർത്ഥം. ഗുരുതരമായിട്ടുള്ള അടിയന്തര സിറ്റുവേഷൻ സംഭവിക്കാൻ പോകുന്നു എന്നും എല്ലാ ജീവനക്കാരിൽ നിന്നും സമീപത്തുള്ള സ്റ്റേഷനുകളിൽ നിന്നും വേഗത്തിലുള്ള റെസ്പോൺസ് ആവശ്യമാണെന്നുമുള്ള ഒരു ഭയാനകമായിട്ടുള്ള സിഗ്നൽ ആണ് ഈ ഒരു ആറ് ചെറിയ ഹോണുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പഴയകാല ഡീസൽ എഞ്ചിനുകളിൽ വലിപ്പത്തിലുള്ള സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ ഹോണുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പുതിയ കാലത്തെ എഞ്ചിനുകളിൽ വായുമർദ്ദം കുറഞ്ഞ കൂടുതൽ വ്യക്തതയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന മൾട്ടി ടോൺ എയർ ഹോണുകളാണ് റെയിൽവേ ഇപ്പോ യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ ഹോൺ കോഡുകളെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത്. വിശേഷങ്ങളും അപ്ഡേഷൻസും ഒന്നും അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വൈഎസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈഎസ് അടുത്തുണ്ട്.
2: വൈഎസ് ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: വൈഎസ് ഉള്ളപ്പോൾ വൈ വറി.

0: ടേക്ക് എ ബ്രേക്ക്.
1: പ്രേതബാധയുള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ള കഥകൾ എപ്പോഴും കൗതുകവും ആകാംക്ഷയും നൽകുന്നവയാണല്ലേ. എന്നാലേ നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് പ്രേതബാധ ഉണ്ടെങ്കിലോ ആ ഒരു അനുഭവം പ്രത്യേകത നിറഞ്ഞതായിരിക്കും അല്ലെ. അത്തരത്തിലുള്ള ഒരു കടൽ തീരത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ കൂടെയുള്ളത് ആർ ജെ അനാമിക. ഗുജറാത്തിലെ ഡുമാസ് ബീച്ച് അതിന്റെ സൗന്ദര്യത്തെക്കാൾ നിഗൂഢമായ കഥകൾക്ക് പേര് കേട്ട ഒരു സ്ഥലമാണ്. സൂറത്ത് നഗരത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെ സിറ്റുവേറ്റ് ചെയ്യുന്ന ഈ ഒരു ബീച്ച് പകൽ സമയത്ത് ശാന്തവും മനോഹരവുമായിട്ട് കാണപ്പെടുന്നുണ്ട്. രാത്രിയിൽ ഇത് കുറച്ച് ഭയാനകമാകും കേട്ടോ. അതുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രേതബാധയുള്ള ബീച്ച് ആയിട്ട് ഇതിനെ കണക്കാക്കുന്നത്. ഡുമാസ് ബീച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇവിടുത്തെ കറുത്ത നിറമുള്ള മണലാണ്. മിക്ക ബീച്ചുകളും സ്വർണ്ണ നിറത്തിലുള്ള മണൽ കൊണ്ട് സമ്പന്നമാണെങ്കിലും ഇവിടുത്തെ മണലിന് കടും കറുപ്പ് നിറമാണ്. തിരമാലകള്, വിശാലമായിട്ടുള്ള കറുത്ത മണ്ണ്, സന്ധ്യക്ക് ശേഷം നിറയുന്ന നിശബ്ദത എന്നിവയെല്ലാം ഈ ഒരു സ്ഥലത്തിന് ഒരു ഹൊറർ സിനിമയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം നൽകുന്നുണ്ട്. ഒരു കാലത്ത് ഈ പ്രദേശം ശവസംസ്കാരം നടത്തിയിരുന്ന സ്ഥലമായിരുന്നുവെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു സ്ഥലം പ്രേതബാധ ഉള്ളതെന്ന് പേര് കേട്ടതായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് രാത്രിയിൽ ഇവിടെ വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ കേട്ടതായിട്ടും പലരും വിശ്വസിക്കപ്പെടുന്നുണ്ട് കേട്ടോ. സന്ധ്യ കഴിഞ്ഞാൽ ആരോ തങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നും നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നും തോന്നിയിരുന്നു എന്നാണ് ചില വിനോദസഞ്ചാരികളുടെ അനുഭവം പറയുന്നത്. ചിലപ്പോൾ ഈ പ്രദേശത്ത് ചുറ്റിത്തിരിയുന്ന നായ്ക്കള് പോലും ഇരുട്ടിൽ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് തുടങ്ങാറുണ്ട്. ഇതെല്ലാം ആളുകളുടെ ഭയം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ അവകാശവാദങ്ങൾക്ക് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ലെങ്കിലും ഡുമാസ് ബീച്ചിന്റെ കഥകൾ ഇപ്പോഴും ആവേശവും ഭയവും ഉണർത്തുന്ന ഒന്നുകൂടിയാണ്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭയത്തിനും നിഗൂഢതയ്ക്കും ഇടയിൽ ഡുമാസ് ബീച്ചിന്റെ ഭംഗി ആളുകളെ ആകർഷിക്കുന്നുണ്ട്. കറുത്ത മണലും നീലക്കടലും കൂടിച്ചേർന്ന സവിശേഷവും ആകർഷകവുമായ കാഴ്ച മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ് പകർന്നു നൽകുന്നത്. ശാന്തമായിട്ടുള്ള അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സ്ഥലം ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് എന്ന് തന്നെ പറയാം. രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ലഭിക്കും എന്നതും കടൽ തീരം സന്ദർശിക്കുന്നതിനെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നുണ്ട്. ഇവിടുത്തെ കറുത്ത മണൽ പ്രകൃതിദത്ത ധാതുക്കൾ മൂലമാകാമെന്നും രാത്രിയിൽ കേൾക്കുന്ന വോയിസുകൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ കടൽ കാറ്റിന്റെയും തിരമാലകളുടെയും ഫലമായിരിക്കാം എന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നുണ്ട്. സത്യം എന്ത് തന്നെയായാലും രാത്രികളിൽ സാഹസികതയും നിഗൂഢതയും തേടുന്നവർക്ക് ഈ ഒരു ഡുമാസ് ബീച്ച് ഇപ്പോഴും വളരെ സവിശേഷമായ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോ ആത്മാക്കൾ അലഞ്ഞു തിരിയുന്ന കടൽ തീരം, അതാണ് ഡുമാസ് ബീച്ച്. അതിനെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: ലോകമെമ്പാടുമുള്ള ഏറ്റവും അറിയപ്പെടുന്നതും ജനപ്രിയവുമായിട്ടുള്ള പഴങ്ങളിൽ ഒന്നായിട്ടുള്ള വാഴപ്പഴത്തിന് ആകർഷകമായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. അതെന്താണെന്ന് കേൾക്കാം ടേക്ക് എ ബ്രേക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തെക്ക് കിഴക്കൻ ഏഷ്യ, പസഫിക് മേഖല എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ ഉഷ്ണമേഖലാ പഴം ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. കാലക്രമേണ വാഴപ്പഴം ആഫ്രിക്കയിലേക്കും ഒടുവിൽ മധ്യ തെക്കേ അമേരിക്കയിലേക്കും വ്യാപാര മാർഗങ്ങളിലൂടെ എത്തപ്പെടുകയായിരുന്നു. സസ്യശാസ്ത്രപരമായിട്ട് ഒരു ബെറി ആയിട്ടുള്ള ഈ ഒരു പഴം, അതിന്റെ രുചി, ആരോഗ്യ ഗുണങ്ങൾ, വൈവിധ്യം എന്നിവ കാരണം ലോകമെമ്പാടുമുള്ള അടുക്കളകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. വാഴപ്പഴം ഒരു രുചികരമായിട്ടുള്ള ലഘുഭക്ഷണം മാത്രമല്ല, പല പാചക പാരമ്പര്യങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. കൂടാതെ ഇത് പല ഉഷ്ണമേഖലാ രാജ്യങ്ങളിലെ കാർഷിക വ്യവസായത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഏത് പഴങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ആപ്പിൾ, പേരയ്ക്ക, ഓറഞ്ച് തുടങ്ങിയവയൊക്കെ വൃത്താകൃതിയിലും ഈ വാഴപ്പഴം എപ്പോഴും വളഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലെ. ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ വാഴയ്ക്ക ഉണ്ടായി വരുന്ന സമയത്ത് മറ്റു പഴങ്ങളെ പോലെ നിലത്തേക്കുള്ള പൊസിഷനിൽ വളരുന്നുണ്ട്. പിന്നീട് അവയ്ക്ക് മുകളിലെ ഒരു വളവുണ്ടാകുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത്, സാധാരണയായി മിക്ക സസ്യങ്ങളുടെയും ഫലങ്ങളും വേരുകളും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം മൂലം താഴേക്ക് വളരുന്നുണ്ട്. ഈ സാധാരണ പ്രതിഭാസത്തെ ശാസ്ത്രലോകം പോസിറ്റീവ് ജിയോട്രോപിസം എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഗുരുത്വാകർഷണ ബലവും വളർച്ചയുടെ ദിശയും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിന്റെ ഫലമാണ് വാഴപ്പഴത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു വളവ്. ഗുരുത്വാകർഷണ ബലത്തെ തുടർന്ന് വാഴപ്പഴം തുടക്കത്തിൽ താഴേക്ക് വളരുന്ന സമയത്ത് കാലക്രമേണ അവയുടെ വളർച്ചയുടെ ദിശ മാറുന്നുണ്ട്. വാഴപ്പഴം സൂര്യപ്രകാശത്തിലേക്ക് വളരുന്നതിനാലാണ് ഈ മുകളിലേക്കുള്ള വളർച്ച സംഭവിക്കുന്നത് കേട്ടോ. വെളിച്ചം വാഴയുടെ മുകൾ ഭാഗത്ത് അതിന്റെ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും അത് നിലത്ത് നിന്ന് വളയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗുരുത്വാകർഷണം പരോക്ഷമായിട്ട് വാഴപ്പഴത്തിന്റെ സാധാരണ വളഞ്ഞ ആകൃതിക്ക് കാരണമാകുന്നുണ്ട്. അപ്പോ ഗുരുത്വാകർഷണ ബലവും വളർച്ചയുടെ ദിശയും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിന്റെ റിസൾട്ട് ആണ് വാഴപ്പഴത്തിന്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള വളവ് എന്ന് പറയുന്നത് കേട്ടോ. ഗുരുത്വാകർഷണ ബലത്തെ തുടർന്ന് വാഴപ്പഴം തുടക്കത്തിൽ താഴേക്ക് വളരുന്ന സമയത്ത് കാലക്രമേണ അവയുടെ വളർച്ചയുടെ ദിശ മാറി വരുന്നുണ്ട്. അപ്പോ ഇതാണ് വാഴപ്പഴം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രീ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ടേക്ക് എ ബ്രേക്ക്.
1: ബ്രസീലി നഗരമായിട്ടുള്ള സാവോ പോളയുടെ തീരത്ത് നിന്ന് 93 മൈൽ അകലെ ഒരു ദ്വീപുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ കണ്ണുകളിൽ മനോഹാരിത നിറയ്ക്കുന്ന നിറയെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദ്വീപ് നിവാസികളാണ്. മനുഷ്യരൊന്നുമല്ല, കൊടും വിഷം വമിക്കുന്ന അപകടകാരികളായിട്ടുള്ള 1000 കണക്കിന് പാമ്പുകൾ. അവരാണ് ഈ ദ്വീപിന്റെ അവകാശികൾ എന്ന് പറയുന്നത് കേട്ടോ. കേൾക്കുമ്പോൾ കുറച്ച് അതിശയവും അതേസമയം തന്നെ കുറച്ചധികം എക്സൈറ്റ്മെന്റും പേടിയും തോന്നുന്ന ഒരു കാര്യമാണല്ലേ. ഗോൾഡൻ ലാൻസ് ഹെഡ് വൈപ്പേഴ്സ് എന്നറിയപ്പെടുന്ന സ്വർണ്ണ നിറമുള്ള നാഗങ്ങളുടെ പറുദീസയാണ് ഈ ഒരു ദ്വീപ് എന്ന് പറയുന്നത്. മനുഷ്യ മാംസം അലിയിച്ചു കളയാൻ പോലും ശക്തിയുള്ള കൊടും വിഷമാണ് ഈ പാമ്പുകൾക്കുള്ളത് കേട്ടോ. ഇൽഹ ഡ ക്യുമാൻഡെ ഗ്രാൻഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു ദ്വീപ് സ്നേക് ഐലൻഡ് എന്ന പേരിലാണ് പോപ്പുലർ ആയത്. ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമുള്ള ഏകദേശം 2000 മുതൽ 4000 വരെ വിഷ നാഗങ്ങളാണ് ഇവിടെ വസിക്കുന്നത് കേട്ടോ. ഓരോ 200 ചതുരശ്ര മീറ്ററിലും 2 പാമ്പുകൾ വീതം എന്ന കണക്കിലാണ് ഇവിടെയുള്ളത്. ആൻഡ് ഈ ഒരു ദ്വീപിനെ ചുറ്റിപ്പറ്റി നിഗൂഢതകൾ നിറഞ്ഞ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. ദ്വീപിൽ വലിയൊരു നിധി ശേഖരം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും ഇതാരും എടുത്തുകൊണ്ടു പോകാതിരിക്കാനായിട്ട് കടൽ കൊള്ളക്കാർ വിഷപാമ്പുകളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഒരു കഥ. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനം നടത്തുന്നവർ പറയുന്നത് ഏതാണ്ട് 11,000 വർഷങ്ങൾക്ക് മുമ്പ് ജലനിരപ്പ് ഉയർന്ന സമയങ്ങളിൽ എപ്പോഴോ ഈ പാമ്പുകൾ ദ്വീപിൽ എത്തിപ്പെടുകയായിരുന്നു എന്നാണ്. ദ്വീപുകളിലെ മരങ്ങളിൽ പറന്നിറങ്ങുന്ന കടൽ പക്ഷികളാണ് പ്രധാനമായിട്ടും പാമ്പുകളുടെ ഇരയാകുന്നത് കേട്ടോ. ക്യുമാൻഡെ ഗ്രാൻഡേക്ക് ചുറ്റുമുള്ള തീരദേശ പട്ടണങ്ങളിലെ പ്രദേശവാസികൾക്ക് സ്നേക് ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട മരണങ്ങളുടെ 2 ഭയാനകമായിട്ടുള്ള കഥകൾ പറയാനുണ്ട്. അതിലൊന്ന് ഒരു പ്രാദേശിക മത്സ്യത്തൊഴിലാളിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് കേട്ടോ. അതായത് വാഴപ്പഴം ശേഖരിക്കാൻ ായിട്ട് ദ്വീപിലേക്ക് പോയിട്ടുള്ള ഇയാൾ അപ്രതീക്ഷിതമായിട്ട് പാമ്പുകടി ഏൽക്കുകയായിരുന്നു. പിന്നീട് ഇയാളെ ബോട്ടിനുള്ളിൽ രക്തത്തിൽ കുളിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പ്രദേശവാസിയായിട്ടുള്ള ഒരു ലൈറ്റ് ഹൌസ് ഓപ്പറേറ്ററും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കഥയുണ്ട്. ഒരു രാത്രി തുറന്നിട്ട് ജനാലയിൽ കൂടി അകത്ത് കടന്ന ഒരു കൂട്ടം പാമ്പുകളെ ഈ മനുഷ്യനെയും ഭാര്യയും അവരുടെ 3 കുട്ടികളെയും ആക്രമിക്കുകയും അവർ 5 പേരും കൊല്ലപ്പെടുകയുമായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പാമ്പുകൾ വെറും ആളെ കൊല്ലികൾ മാത്രമല്ല കേട്ടോ. ഒരെണ്ണത്തിന് മാർക്കറ്റിൽ 8 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വില വരുന്നവയാണ്. അത്ര ചില്ലറക്കാരൊന്നും അല്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഇവയെ പിടിക്കാനായിട്ട് കള്ളക്കടത്തുകാരും മറ്റും ദ്വീപില് വരാറുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഈ പാമ്പുകളുടെ ഉഗ്രവിഷ സ്വഭാവം കാരണം ബ്രസീലിയൻ നാവികസേന പൊതുജനങ്ങൾ ഈ ദ്വീപിലെ കാല് കുത്തുന്നത് വിലക്കിയിട്ടുണ്ട്. നിലവിൽ ബ്രസീലിയൻ നേവിയാണ് ദ്വീപിന്റെ മേൽനോട്ടം വഹിക്കുന്നത് കേട്ടോ. അപ്പോ പാമ്പുകൾ അടക്കി വാഴുന്ന ഒരു ദ്വീപാണ് ഇൽഹ ഡ ഹ്യൂമാൻഡെ ഗ്രാൻഡ്. ഇത് സ്നേക് ഐലൻഡും എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. എന്തായാലും അബദ്ധം വെച്ചാൽ പോലും ഈ ഒരു ഐലൻഡിലേക്ക് എത്താതിരിക്കട്ടെ ആരും. ടേക്ക് എ ബ്രേക്ക് ഓൺ ആസ്ട്രിയ FM 90 with me RJ അനാമിക.

0: ഫാഷനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: പട്ടുപുടവയും മുല്ലപ്പൂവും മൈലാഞ്ചിയും ഒക്കെ നമ്മുടെ ഇന്ത്യൻ സംസ്കാരങ്ങളിൽ നിറങ്ങൾ ചാർത്തുന്നവയാണല്ലേ. ഇന്ത്യക്കാരുടെ എല്ലാ പ്രധാന ചടങ്ങുകളിലും സാരിക്കുള്ള പ്രത്യേകതയും എടുത്തു പറയേണ്ട ഒന്നാണ്. നമ്മുടെ പട്ടുസാരികൾ അങ്ങനെ വെറും പട്ടുസാരികളല്ലാട്ടോ. ഓരോ സംസ്ഥാനത്തിന്റെയും കലാപരമായിട്ടുള്ള കഴിവുകൾ, ചരിത്രം, പുരാണങ്ങൾ, വാസ്തുവിദ്യ ഇവയൊക്കെ കോർത്തിണക്കിയാണ് ഓരോ പട്ടുസാരിയും ജന്മം കൊള്ളുന്നത്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും അവരുടേതായിട്ടുള്ള പ്രത്യേക പട്ടുസാരിയുണ്ട്. ഓരോ സാരികൾക്കുമുണ്ട് വ്യത്യസ്തമായ ഓരോ കഥകൾ പറയാൻ. അതിൽ ഒന്നാമത്തേതാണ് കാഞ്ചീപുരം പട്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് കാഞ്ചീപുരം പട്ടിന്റെ വരവ് കേട്ടോ. കാഞ്ചീപുരം പട്ട് പട്ടിന്റെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത്. വീതിയേറിയ കസവും കടും നിറവും എല്ലാം ഈ പട്ടിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ശുദ്ധമായ മൾബറി സിൽക്കിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്ര രൂപങ്ങൾ, പുരാണ കഥകൾ എന്നിവയെല്ലാം തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്നത് ഓരോ പട്ടുസാരിയും മാസ്റ്റർ പീസ് ആക്കുകയാണ്. എല്ലാ കാലത്തും വിവാഹങ്ങൾക്കും മറ്റ് പ്രധാന ചടങ്ങുകൾക്കും കാഞ്ചീപുരം പട്ടിനുള്ള പ്രത്യേകത വളരെ വലുതാണ്. രണ്ടാമത്തേതാണ് ബനാറസ് സിൽക്ക്. ഉത്തർപ്രദേശിൽ നിന്നാണ് ബനാറസ് സിൽക്കിന്റെ വരവ്. ആഡംബരവും സമ്പന്നവുമായ കരകൗശല പണികളാണ് ബനാറസ് പട്ടിനുള്ളത്. പൂക്കൾ നിറഞ്ഞ വള്ളികൾ, താഴിക കുടങ്ങൾ, ചെറിയ മുഗൾ ഡിസൈനുകൾ ഇവയെല്ലാം സ്വർണവും വെള്ളിയും നൂലിഴകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാകും. മൂന്നാമത്തേതാണ് ആസാമീസ് മുഗ സിൽക്ക്. ലോകത്തിലെ ഏറ്റവും അപൂർവമായിട്ട് ലഭിക്കുന്നതും ഏറ്റവും വിലപിടിപ്പുള്ള പട്ടുസാരികളിൽ ഒന്നാണ് ആസാമീസ് മുഗ സിൽക്ക്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അസമിൽ നിന്നാണ് ഈ പട്ടി

ങ്ങളും തിളക്കമുള്ള നിറവുമാണ് ഈ സാരികൾക്കുള്ളത് കേട്ടോ. പട്ടോല സാരികൾ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആണ് എന്ന് പറയാം. അവയുടെ നെയ്ത്തിലുള്ള സങ്കീർണതകളാണ് അവയെ വ്യത്യസ്തമാക്കുന്നത്. ആറാമത്തേതാണ് ബാലുചാരി സിൽക്ക്. ബാലുചാരി സാരികളുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് പുരാതന കലകൾ നെയ്ത് പിടിപ്പിച്ച പല്ലുവാണ്. പ്രത്യേക എംബോസ്ഡ് എഫക്ട് ഉപയോഗിച്ചു നെയ്ത സാരികൾ മഹാഭാരതം, രാമായണം തുടങ്ങിയ ഇതിഹാസങ്ങളാണ് രചിക്കുന്നത്. മുർഷിദാബാദിൽ നിന്ന് ഉത്ഭവിച്ച ബാലുചാരി സാരികൾ ബംഗാളിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്ന ഒരു സാരി കൂടിയാണ് കേട്ടോ. ഏഴാമത്തേതാണ് ചന്ദേരി സിൽക്ക്. മധ്യപ്രദേശിൽ നിന്നാണ് ചന്ദേരി സിൽക്കിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. കനം കുറഞ്ഞ നേർത്ത പട്ട് സാരിയാണ് ചന്ദേരി. മയിൽ, ജാമതീയ രൂപങ്ങൾ എന്നീ ഡിസൈനുകളാണ് ഇവയിലേത് കേട്ടോ. ചൂടുള്ള കാലാവസ്ഥയിൽ അണിയാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സാരിയാണ് ചന്ദേരി സിൽക്ക്. എട്ടാമത്തേതാണ് മൈസൂർ സിൽക്ക്. വളരെ സങ്കീർണമായ ഘടന കൊണ്ടും തിളക്കം കൊണ്ടും പേര് കേട്ടവയാണ് മൈസൂർ സിൽക്ക്. സൂക്ഷ്മമായ പ്രക്രിയയിലൂടെയാണ് ഈ സാരികൾ നിർമ്മിക്കുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അധികം ആഡംബരം ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സാരി കൂടിയാണ്. ഒമ്പതാമത്തേതാണ് പോച്ചാമ്പള്ളി ഇക്കാട് സിൽക്ക്. തെലങ്കാനയിൽ നിന്നുള്ള പോച്ചാമ്പള്ളി ഇക്കാട് സാരികൾ ബോൾഡായ ജാമതീയ പാറ്റേണുകൾക്ക് പേര് കേട്ട ഒന്നാണ് കേട്ടോ. നെയ്തെടുക്കുന്നതിന് മുൻപ് തന്നെ ചായം പൂശിയവയാണ് ഈ ഒരു പട്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ബോംകൈ സിൽക്ക്. സോനംപൂരി സിൽക്ക് എന്ന് അറിയപ്പെടുന്ന ബോംകൈ സിൽക്ക് ഒഡീഷയിൽ നിന്നാണ് വരുന്നത് കേട്ടോ. പ്രത്യേകതരം നെയ്ത്താണ് ബോംകൈ സിൽക്കിന്റേത്. വ്യത്യസ്ത നിറങ്ങളിലുള്ള ത്രെഡ് വർക്കുകൾ കൊണ്ട് ഗോത്രകല, മത്സ്യം, ഷെല്ലുകൾ എന്നിവയുടെ രൂപങ്ങളാണ് നെയ്ത്ത് ചേർക്കുന്നത്. അപ്പോ ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 10 പട്ട് സാരികളും അവയുടെ പ്രത്യേകതകളെ കുറിച്ചുമാണ് ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടത്. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ടതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: പ്രെഡിക്റ്റ് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മളുണ്ടല്ലോ പല തരത്തിലുള്ള കലാസൃഷ്ടികളെ കണ്ടിട്ടുണ്ട്. മോഡേൺ പെയിന്റിങ്ങുകൾ മുതൽ ശില്പങ്ങളിൽ വരെ വിവിധ പരീക്ഷണങ്ങൾ നടത്തിയ കലാകാരന്മാർ തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഇതാ ഒരേ സമയം ശിരിയും ചിന്തയും നിറയ്ക്കുന്ന ഒരു കലാസൃഷ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇറ്റാലിയൻ കലാകാരനായിട്ടുള്ള മൗറിസോ കാറ്റലൈൻ. അദ്ദേഹം ഒരു വെളുത്ത ഭിത്തിയിലെ ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഒരു വാഴപ്പഴം ഒട്ടിച്ചു വെച്ചു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത്. തറയിൽ നിന്ന് കൃത്യം 160 സെന്റിമീറ്റർ അകലെ സിൽവർ ഡക്ട് ടേപ്പിന്റെ ഒരു സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ടാണ് ചുവരിൽ വാഴപ്പഴം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. കൊമേഡിയൻ എന്ന് പേരിട്ട ഈ വാഴപ്പഴ സൃഷ്ടിയുടെ വില എത്രയാണെന്നും $6.2 million, അതായത് $52 കോടി അധികമാണ്. അതും ഒരു പഴത്തിനും ഒരു സിംഗിൾ സ്ട്രിപ്പ് ടേപ്പിനുമായിട്ട് കണക്കാക്കിയ വിലയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. ന്യൂയോർക്കിൽ നടന്ന ഒരു ലേലത്തിലാണ് ഒരു ക്രിപ്റ്റോ കറൻസി സംരംഭകനായിട്ടുള്ള മൗറിസോ കാറ്റലൈന്റെ ഈ സൃഷ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കേൾക്കുമ്പോൾ കുറച്ച് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ. 2019 മിയാമി ബീച്ചിൽ നടന്ന ആർട്ട് ബേസിൽ ഷോയിൽ കൊമേഡിയൻ എന്ന ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സൃഷ്ടിയുടെ ആദ്യത്തെ പ്രദർശനം നടന്നിട്ടുണ്ടായിരുന്നത്. 6 വർഷം മുൻപ് നടന്ന ഈ ഒരു കലാസൃഷ്ടി $120,000 വിറ്റുപോയിട്ടുണ്ടായിരുന്നത്. അന്നത് വലിയ വിവാദങ്ങൾക്ക് കാരണമാവുകയും ഇതൊരു കലയായിട്ട് കാണേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസും നടന്നിട്ടുണ്ടായിരുന്നു. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം വരികയും നൂറ്റാണ്ടുകളിലെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിട്ട് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ സൃഷ്ടാവായിട്ടുള്ള ഇറ്റാലിയൻ വിഷ്വൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള മൗറിസോ കാറ്റലൈൻ ഹൈപ്പർ റിയലിസ്റ്റിക് ശില്പങ്ങൾക്കും ഇൻസ്റ്റോളേഷനുകൾക്കും പേര് കേട്ട കലാകാരനാണ്. കലയോടുള്ള അദ്ദേഹത്തിന്റെ ആക്ഷേപഹാസ്യ സമീപനം കലാലോകത്തെ തമാശക്കാരനായിട്ട് മുദ്ര കുത്തപ്പെടാനായിട്ടും കാരണമായിട്ടുണ്ട്. എന്താലേ ചുവരിൽ ഒട്ടിച്ചു വെച്ച വാഴപ്പഴം വിറ്റുപോയത് $52 കോടി. ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിശേഷത്തെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടത്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെ ഹ്യൂമൻ ബോഡി ഉണ്ടല്ലോ, ഏകദേശം 60% വെള്ളത്താൽ നിർമ്മിതമാണ്. ഇത് ബോഡിയുടെ പ്രവർത്തനത്തിന് ജലത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിനെ എടുത്തു കാട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. വെള്ളമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനെ കുറിച്ച് സങ്കല്പിക്കാനായിട്ട് പോലും സാധിക്കില്ല അല്ലേ. അപ്പോ ലോകത്തിലെ ഏറ്റവും വില കൂടിയിട്ടുള്ള കുപ്പി വെള്ളത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഫിലിക്കോ ജ്വല്ലറി വാട്ടർ എന്നാണ് ഈ കുപ്പി വെള്ളത്തിന്റെ പേര്. അതിനെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. കൂടെയുള്ളത് ആർജെ അനാമിക. റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വില കൂടിയിട്ടുള്ള കുപ്പി വെള്ളങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. ലിറ്ററിന് 116,000 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഈ വെള്ളത്തെ ഇത്രയും അധികം സവിശേഷമാക്കുന്നത് അതിന്റെ പരിശുദ്ധിയും അതിഗംഭീരമായിട്ടുള്ള പാക്കേജിങ്ങുമാണ് കേട്ടോ. ഈ കുപ്പികൾ സ്വാരോസ്കി ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആഭരണങ്ങളുടെ ഡിസൈനുകളോട് സാമ്യമുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പ്രത്യേകതയൊക്കെയാണ് ഈ ബോട്ടിലിനെ ഒരു ആഡംബര വസ്തുവായിട്ടും സ്റ്റാറ്റസ് ചിഹ്നമായിട്ടും മാറ്റിയിട്ടുണ്ടായിരുന്നത്. ജപ്പാനിലെ കോംബെയിലുള്ള പ്രകൃതിദത്തമായ ഒരു നീരുറവയിൽ നിന്നാണ് ഈ ഒരു വെള്ളം ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഗുണനിലവാരത്തിന് പേര് കേട്ടതാണ് ഈ ഒരു നീരുറവ. ഓരോ കുപ്പിയും കൈകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. സ്വർണ അലങ്കാരങ്ങളും അതിമനോഹരമായിട്ടുള്ള ഡിസൈനുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഫിലിക്കോ ജ്വല്ലറി വാട്ടർ ബോട്ടിലുകളിലെ ജാപ്പനീസ് കരകൗശല വൈവിധ്യവും നൂതനമായിട്ടുള്ള ഡിസൈനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ ലോകത്തിലെ വില കൂടിയ ഭക്ഷണത്തെ കുറിച്ചും വില കൂടിയിട്ടുള്ള ഡ്രസ്സുകളെ കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വില കൂടിയിട്ടുള്ള കുപ്പി വെള്ളത്തെ കുറിച്ച് ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കുക. അപ്പോ ഈ ഒരു വിശേഷത്തോടു കൂടി ടേക്ക് എ ബ്രേക്ക് ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: ടേക്ക് എ ബ്രേക്ക്.
1: അതെ, ഈ ലോകത്ത് മനുഷ്യരെക്കാൾ കൂടുതൽ പൂച്ചകളുള്ള ഒരു ദ്വീപിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ദ്വീപുണ്ട് അങ്ങ് ജപ്പാനില്. ജപ്പാന്റെ തീരത്ത് സ്റ്റേ ചെയ്യുന്ന താഷിരോജിമ എന്ന ദ്വീപിലാണ് ഇത്തരത്തിൽ പൂച്ചകൾ ഉള്ളത്. പൂച്ച ദ്വീപ് എന്നാണ് താരോരോജിമ അറിയപ്പെടുന്നത് കേട്ടോ. ഈ ദ്വീപിലെ പൂച്ചകളുടെ എണ്ണം മനുഷ്യരുടെ എണ്ണത്തേക്കാൾ വളരെ കൂടുതലാണ്. പണ്ട് കാലത്ത് ഇവിടെയുള്ളവരുണ്ടല്ലോ, തുണി വ്യവസായത്തിനായിട്ട് പട്ടുനൂൽ ഉൽപാദനം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം പട്ടുനൂൽ പുഴുക്കളെ എലികൾ നശിപ്പിക്കുമെന്ന് നാട്ടുകാർ ഭയന്നതുകൊണ്ടാണ് കുറച്ച് പൂച്ചകളെ ഇറക്കുമതി ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പ്രശ്ന പരിഹാരത്തിനാണ് ഇവിടേക്ക് വളർത്ത് പൂച്ചകളെ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ്വീപ് തെരുവുകളിൽ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനായിട്ട് പൂച്ചകളെ അനുവദിക്കുകയും ചെയ്തു. അവ സ്വാഭാവികമായിട്ടും കൂടുതൽ പെറ്റുപെരുകുകയും ഒടുവിൽ ദ്വീപിലെ മനുഷ്യരുടെ എണ്ണത്തെ മറികടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പൂച്ചകളെ ഈ ദ്വീപിലുള്ളവർ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പൂച്ചകൾക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുത്താണ് അവയെ വളർത്താറുള്ളത്. അത് മാത്രമല്ല, പൂച്ചകൾ അവർക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് ജാപ്പനീസ് നിവാസികളെ വിശ്വസിച്ചിരുന്നത്. ദ്വീപിന്റെ മധ്യത്തിലായിട്ട് നെക്കോജിഞ്ച എന്നറിയപ്പെടുന്ന ഒരു പൂച്ച ആരാധനാലയം ഉണ്ട് കേട്ടോ. തെരുവ് പൂച്ചകളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ടോ എന്താണെന്നറിയില്ല, ദ്വീപില് വളർത്തു നായ്ക്കളെ കാണാനായിട്ട് സാധിക്കില്ല. പൂച്ചകളുടെ ആരോഗ്യം പരിശോധിക്കാനുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് ഓരോ 2 മാസത്തിലും ഒരു മൃഗ ഡോക്ടർ ദ്വീപിലേക്ക് പോയിട്ട് അവരെ ചെക്ക് ചെയ്യാറുണ്ട്. ദ്വീപില് സാധാരണമായിട്ട് കാണപ്പെടുന്നത് ജാപ്പനീസ് ബോബ്ടെയിൽ എന്ന പ്രത്യേക ഇനം പൂച്ചയാണ്. അപ്പോ മനുഷ്യരെക്കാൾ കൂടുതൽ പൂച്ചകളുള്ള ലോകത്തിലെ ഏക ദ്വീപ് അത് ഇവിടെങ്ങുമല്ല, അങ്ങ് ജപ്പാനിലാണെന്ന് മാത്രം. ജപ്പാന്റെ തീരത്ത് സ്റ്റേ ചെയ്യുന്ന താഷിരോജിമ എന്ന ദ്വീപിലാണ് കേട്ടോ ഇത്തരത്തിൽ പൂച്ചകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. എന്തായാലും ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ദ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ രാത്രികളെ മനോഹരമാക്കാനായിട്ടുള്ള നിശാഗന്ധിയുമായിട്ട് ദാ ആർ ജെ ശ്രീശാന്ത് ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. സോ ഇന്നത്തേക്ക് എനിക്കിവിടുന്ന് ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. സോ അടുത്ത ടേക്ക് എ ബ്രേക്കിൽ കുറച്ച് കലക്കൻ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭരാത്രി നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനോമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഓരോ മനുഷ്യർക്കും സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും അളവുകൾ തികച്ചും വ്യത്യസ്തമാണ്. ചിലർക്ക് ഒരുപാട് പണമുണ്ടാക്കുന്നതോ വലിയൊരു വീട് വെക്കുന്നതോ ഒക്കെയാവും ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ മറ്റു ചിലർക്ക് മഴയത്ത് ഒരു ചൂട് ചായ കുടിച്ച് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നതിലാവും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കുന്നത്. ഒരാളുടെ വലിയ സ്വപ്നമായിരിക്കില്ല മറ്റൊരാളുടേത്. അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതം എന്തിനാണിങ്ങനെ എന്ന് മറ്റൊരാളോട് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം അവർ കാണുന്ന ലോകം നമ്മൾ കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. അവരവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരാളുടേത് പോലെയല്ല മറ്റൊരാളുടേത്. ജീവിതം ഒരാളുടേത് പോലെയല്ല മറ്റൊരാളുടേത്. പലർക്കും പലതാണ്. സമയത്തിൻ്റെ കാര്യത്തിലും ഈ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ചിലർ 22 വയസ്സിൽ പഠനം കഴിഞ്ഞ് ജോലി വാങ്ങി ലൈഫിൽ സെറ്റിൽഡാവും. എന്നാൽ മറ്റു ചിലർ 30-40 വയസ്സിലാവും തങ്ങൾക്ക് ആക്ച്വലി എന്താണ് വേണ്ടതെന്ന് പോലും തിരിച്ചറിയുന്നത്. 50 വയസ്സിൽ പുതിയൊരു ജീവിതം തുടങ്ങിയവരും വലിയ വിജയങ്ങൾ നേടിയവരും നമ്മുടെ ചുറ്റുമുണ്ട്. ആരും ഇവിടെ വൈകിട്ടില്ല, ആരും നേരത്തെ എത്തിയിട്ടുമില്ല. എല്ലാവരും അവരവരുടെ ടൈം സോണിലാണ് സഞ്ചരിക്കുന്നത്. മറ്റൊരാളുടെ ടൈം ലൈനുമായിട്ട് നമ്മുടെ ജീവിതം താരതമ്യം ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ സമയം വരുമ്പോൾ എല്ലാം ശരിയാകുമെന്ന വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തിന്റെ കാര്യത്തിലും ജീവിതം പലർക്കും പല അനുഭവങ്ങളാണ് നൽകുന്നത്. ചിലർക്ക് പ്രണയമെന്ന് പറയുന്നത് കോളേജ് കാലത്തെ വർണ്ണാഭമായ ആഘോഷങ്ങൾ നിറഞ്ഞ ഓർമ്മകളാകാം. മറ്റു ചിലർക്ക് അതൊരിക്കലും സ്വന്തമാക്കാൻ കഴിയാതെ പോയ എന്നും ഉള്ളിൽ നീറുന്ന ഒരു വലിയ സങ്കടമാകാം. ഇനി വേറെ ചിലരുണ്ട്, യാതൊരു ബഹളവുമില്ലാതെ എല്ലാ ദിവസവും വൈകുന്നേരം ഒന്നിച്ച് നടക്കാൻ പോകുന്ന, പരസ്പരം മനസ്സിലാക്കുന്ന ഒരു കൂട്ട്. അങ്ങനെ നോക്കുമ്പോൾ സ്നേഹത്തെയും പ്രണയത്തെയും പോലും നമ്മൾ ഓരോരുത്തരും എത്ര വ്യത്യസ്തമായാണ് നോക്കിക്കാണുന്നത് അല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഈ സന്തോഷങ്ങൾ പോലെ സങ്കടങ്ങളും ഓരോരുത്തർക്കും ലൈഫിൽ വ്യത്യസ്തമാണ്. നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു പ്രശ്നമായിരിക്കും മറ്റൊരാളുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതിനാണോ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന മാനസികാവസ്ഥ നമുക്കൊരിക്കലും മനസ്സിലാകണമെന്നില്ല. കാരണം അവർ കടന്നു വന്ന വഴികളും അവരുടെ സാഹചര്യങ്ങളും നമുക്കറിയില്ല. ഒരാളുടെ ചെരിപ്പിട്ട് നടക്കുമ്പോൾ മാത്രമേ അവർ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് മറ്റൊരാളുടെ കണ്ണീരിനെ നമ്മുടെ അളവുകോൽ വെച്ച് അളക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സൗഹൃദങ്ങളുടെ കാര്യത്തിലും ചില വ്യത്യസ്തത നമുക്ക് കാണാൻ സാധിക്കും. 1000 പേരുള്ള വലിയൊരു ഫ്രണ്ട് സർക്കിൾ ഉള്ളവരുണ്ട്. എപ്പോഴും ബഹളങ്ങളും യാത്രകളും ഒക്കെയായി നടക്കാൻ ഇഷ്ടപ്പെടുന്നവർ. എന്നാൽ ലൈഫിൽ എന്തും തുറന്നു പറയാൻ കഴിയുന്ന ഒരൊറ്റ സുഹൃത്ത് മാത്രം ഉള്ളവരുണ്ട്. ജീവിതം പ്രതിസന്ധിയിലാകുമ്പോൾ തോളിൽ കൈയിട്ട് ഞാനില്ലേ കൂടെ എന്ന് പറയാൻ അവരൊറ്റ സുഹൃത്ത് മതിയാവും അവർക്ക്. ആരൊക്കെ നമ്മുടെ ലൈഫിൽ വന്നു പോയാലും നമ്മളെ നമ്മളായി മനസ്സിലാക്കുന്ന ചിലരുണ്ട്. അവർ നൽകുന്ന ആശ്വാസം, അതാണ് ചിലർക്ക് ലൈഫിൽ ഏറ്റവും വലിയ കരുത്ത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ തന്നെ ലൈഫിനോടുള്ള കാഴ്ചപ്പാട് മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് ഒരു കളിപ്പാട്ട് കിട്ടുന്നതായിരുന്നു ഏറ്റവും വലിയ സന്തോഷമെങ്കിൽ കൗമാരത്തിൽ അത് നല്ല മാർഗവും കൂട്ടുകാരും ഒക്കെ മാറി. എന്നാൽ ജീവിതം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന്. നമ്മൾ തന്നെ പല പ്രായത്തിൽ ലൈഫിനെ പല രീതിയിലാണ് കാണുന്നത്. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. കാലം കഴിയുന്തോറും ജീവിതം നമ്മളെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ജീവിതം പലർക്കും പലതാണ്. ഒരാളുടെ ജീവിതം പോലെ ഒരിക്കലും ആകില്ല മറ്റൊരാളുടേത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതം വലിയൊരു ക്യാൻവാസിൽ വരച്ച കളർഫുള്ളായ ചിത്രമായിരിക്കില്ല. ചെറിയൊരു കടലാസിൽ പെൻസിൽ കൊണ്ട് വരച്ച ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരിക്കാം. പക്ഷേ അതിനും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അസൂയപ്പെടുകയോ സ്വന്തം ലൈഫിനെ പഴിക്കുകയോ ചെയ്യാതിരിക്കുക. നമുക്ക് കിട്ടിയ ഈ ജീവിതം അതെത്ര ചെറുതാണെങ്കിലും അതിനെ സ്നേഹിച്ചു തുടങ്ങാം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്ത് കൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

അമ്മയുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Is it 666557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.